ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:21. ഇന്ന് ശകവർഷം 1948, ആഷാഢം 22. കൊലവർഷം 1201, മിഥുനം 29. 2026 ജൂലൈ 13 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
2: മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം, പുനരധിവാസം എന്നിവ ലക്ഷ്യം വെച്ച് മാതൃകാപരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വയോജന നയം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. മുതിർന്ന പൗരന്മാർക്ക് സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതം ഉറപ്പുവരുത്താനും വയോജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും ഗവൺമെൻറ്റിനും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന തിരിച്ചറിവ് ആശ്വാസകരമാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം കടന്നുപോകുന്നത്. ഓരോ ഘട്ടത്തിലും മാതാപിതാക്കളും കുടുംബവും സമൂഹവും നൽകുന്ന ഊർജത്തിലും കരുത്തിലുമാണ് നമ്മുടെ ജീവിതം വർണ്ണാഭമാകുന്നത്. സ്വയം മതിപ്പും ആത്മാഭിമാനവും കുറയുന്ന വാർദ്ധക്യ ഘട്ടത്തിൽ മതിയായ പരിഗണനയും പരിചരണവും നല്ല കരുതലും കിട്ടാതിരുന്നാൽ പ്രായമായവരിൽ പലതരം വ്യതിയാനങ്ങളും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിരാശയും നിസ്സംഗതയും അകാരണമായ ഭീതിയും ചിലരിൽ അമിത ദേഷ്യവും ആക്രമണ സ്വഭാവവും വരെ ഉണ്ടാക്കും. മുതിർന്ന പൗരന്മാർക്കും പ്രായം ചെന്നവർക്കും അർഹമായ അംഗീകാരം നൽകണമെന്ന് മഹാനായ പ്രവാചക തിരുമേനി ഉണർത്തിയതായി പ്രവാചക വചനങ്ങളിൽ കാണാം. നബി തിരുമേനി ഒരിക്കൽ പറഞ്ഞു, ചെറിയവരോട് കരുണ കാണിക്കുകയും വലിയവരെ ആദരിക്കുകയും ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ശാരീരികവും മാനസികവുമായ ദൗർബല്യം അനുഭവപ്പെടുന്ന വാർദ്ധക്യകാലത്ത് വൈകാരിക അടുപ്പവും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ തലോടലും കിട്ടാതിരുന്നാൽ ഏകാന്തതയും വിഷാദവും സാമൂഹ്യ വിരക്തിയും അവരിൽ അനുഭവപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സമാനമായ ചിന്തയും സ്വഭാവ പെരുമാറ്റങ്ങളും വയോജനങ്ങളിൽ കാണുമ്പോൾ അവ പ്രായത്തിൻ്റെ പ്രത്യേകതയായി ഉൾക്കൊള്ളാനും ക്ഷമാപൂർവം കേൾക്കാനും നമ്മുടെ മനസ്സ് വിശാലമാകണം. പ്രായമായവർക്ക് മക്കളുടെ കൊട്ടാര സദൃശമായ വീടുകളോ മുന്തിയ തരം കാറുകളോ വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ അല്ല ആവശ്യം. മറിച്ച് സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളും കരുതലിൻ്റെ തൂവൽ സ്പർശമുള്ള സാമീപ്യവുമാണ് അവർ ആഗ്രഹിക്കുന്നത്. തങ്ങൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ തണലൊരുക്കാൻ പ്രിയപ്പെട്ടവരുള്ളപ്പോൾ എല്ലാ സങ്കടങ്ങളും അവർ വിസ്മരിക്കും. ലോകം അവർക്ക് സുന്ദരവും ജീവിതം സന്തോഷം നിറഞ്ഞതുമാവും. പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്ന മാതാപിതാക്കളെയും വയോജനങ്ങളെയും വൃദ്ധസദനങ്ങളിലയക്കുന്ന മക്കളുണ്ട്. പേരമക്കളുമൊത്ത് സന്തോഷം പങ്കിടേണ്ട കാലം. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിതം തള്ളി നീക്കേണ്ടി വരുന്നത് എന്തൊരു ക്രൂരതയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെക്കുറിച്ച് ഓർത്തു നോക്കുക. 10 മാസത്തെ ഗർഭധാരണം, അപ്പോൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരിക

0: ദൈഹികവുമായ പ്രയാസങ്ങൾ, അതുകഴിഞ്ഞ് അസ്ഥി നുറുങ്ങുന്ന വേദനയോടെയുള്ള പ്രസവം, പിന്നീട് 2 വർഷത്തെ മുലയൂട്ടൽ, രാത്രികാലങ്ങളിലെ ഉറക്കമൊഴിക്കൽ, അങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതാവ് അനുഭവിക്കുന്ന വേദനയും യാതനയും ആർക്കാണ് മറക്കാൻ കഴിയുക? മാതാവിനെപ്പോലെ തന്നെ പല കാര്യങ്ങളിലും പിതാവും മക്കളുടെ വളർച്ചയിൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. വയോജനങ്ങളോടും പ്രായം ചെന്ന മാതാപിതാക്കളോടും ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. അവരോടുള്ള ബഹുമാനവും പരിഗണനയും പ്രകടിപ്പിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ കേട്ടിരിക്കുകയും അവരെ സന്ദർശിക്കുമ്പോൾ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. ഗതകാല സ്മരണകൾ അയവിറക്കി അവരുടെ സേവനങ്ങൾ എടുത്തു പറയുകയും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും അവരുമായി കൂടിയാലോചിക്കുകയും ചെയ്യുക. പെരുമാറ്റ വൈകല്യങ്ങളിൽ സഹനം അവലംബിക്കുകയും അവരുടെ നന്മയ്ക്കായി സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പുതിയ വയോജന നയത്തിൻ്റെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആരോഗ്യം, സാമൂഹിക സുരക്ഷ, ഭിന്നശേഷി സൗഹൃദ സമീപനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായ പങ്കാളിത്തം, വയോജനങ്ങളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വയോജന നയം 2026 മുന്നോട്ട് വയ്ക്കുന്ന മാന്യതയോടും സുരക്ഷയോടും സാമൂഹിക പങ്കാളിത്തത്തോടെയും ഉള്ള വാർദ്ധക്യം എന്ന ആശയം മാനവ സമൂഹത്തിൻ്റെ മതപരവും ധാർമ്മികവും മാനവികവുമായ പാരമ്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇവ നടപ്പിലാക്കുന്നതിലൂടെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വയോജന സൗഹൃദ നവകേരളം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MK പോക്കർ സുല്ലമി.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: SMS to directly give their suggestions to the Prime Minister. Suggestions for the upcoming episode will be accepted until the 24th of this month. India has declared one day national mourning today as a mark of respect for Father Amir of Qatar, Sheikh Hamad bin Khalifa Al Thani, who passed away yesterday. The national flag will be flown at half-mast on the day of mourning throughout India on buildings where the national flag is flown regularly. There will be no official entertainment on the day. Prime Minister Narendra Modi has expressed condolences at the demise of Father Amir Sheikh Hamad bin Khalifa Al Thani, noting that he was a visionary leader who led Qatar to great levels of development and prosperity. The United States has launched a fresh round of military strikes against Iran. U.S. Central Command said the operation is intended to further degrade Tehran's ability to target civilian, mariners and commercial vessels transiting the Strait of Hormuz. In a post on X, CENTCOM said the strikes were carried out under direction of the commander-in-chief to hold Iranian forces accountable. In tennis, top seed Italy's Yannick Sinner retained his Wimbledon men's singles title, beating second seed Germany's Alexander Zverev 6-7, 7-6, 6-3, 6-4 in the final at the All England Club London last night. This is Sinner's second consecutive Wimbledon men's singles title and his fifth Grand Slam crown. Sinner became the 10th player to successfully defend the Wimbledon men's singles title. In the women's doubles final, 10-seeded Chinese-French pair of Guo Hanyu and Kristina Mladenovic defeated the second-seeded Canadian-Brazilian duo of Gabriela Dabrowski and Luisa Stefani 6-3, 7-5 to clinch the title at Centre Court. The India Meteorological Department has forecast isolated heavy to very heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days and isolated heavy falls over east Uttar Pradesh during 4 to 5 days. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലി. കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാക്കിനി എന്ന കവിത ആലപിക്കുന്നത് വി പി സ്നേഹ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ഹബീനത്ത് കെ എം പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. 8:30 ആർട്ട് കഫേ. 8:45 ലളിതഗാനങ്ങൾ. 9 മണിക്ക് സ്വർണമലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത്. ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ടി എം ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. വഴുതന വർഗ്ഗവിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാര അറിയിപ്പ്, കാലാവസ്ഥ. 7:35 എവർ ഗ്രീൻ ഡ്വേറ്റ്സ്. 8 മണിക്കും 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, കൗമാരകാലത്തിൻ്റെ സവിശേഷതകൾ, ഡോക്ടർ യൂസഫ് പേരാമ്പ്ര സംസാരിക്കുന്നു. 9:30 കോന്നിയൂർ സുരേഷിൻ്റെ സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എന്നക്കാട് മഹേശ്വരൻ ഘടം. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: കാവ്യാഞ്ജലി.

0: കടത്തനാട്ട് മാധവിയമ്മയുടെ ഏകാകിനി എന്ന കവിത ആലപിച്ചത് വി പി സ്നേഹ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം പ്രണവശംഖുലി എന്നു തുടങ്ങുന്ന ഗാനം യേശു.

0: പുഴകളും ജലാശയങ്ങളും മലിനമായി തീരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണ്. തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ ശേഷക്രിയക്കെത്തുന്ന ആളുകൾ ടൺ കണക്കിന് വസ്ത്രങ്ങളും മറ്റ് സാധന സാമഗ്രികളുമാണ് ഇവിടെ ഒഴുക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്. മതാചാരത്തിൻ്റെ ഭാഗമായാൽ പോലും ജലാശയങ്ങൾ മലിനമാക്കാൻ പാടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ നാട്ടിൽ ശബരിമല സീസണിൽ പമ്പയിലും കൊട്ടിയൂർ ഉത്സവകാലത്ത് ബാവലിപ്പുഴയിലും സമാന പ്രശ്നമാണ് അഭിമുഖീകരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തെക്കുറിച്ച് ചെന്നൈയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ വി ടി സന്തോഷ് കുമാർ.
1: തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ പിതൃകർമ്മം ചെയ്യാനെത്തുന്നവര് മറ്റാളുടെ വസ്ത്രങ്ങളും പുതിയ വസ്ത്രങ്ങളും വാങ്ങി ഉപേക്ഷിക്കും. പിന്നെ അയാൾ ഉപയോഗിച്ച സാധനങ്ങളും അവര് നദിയിൽ ഉപേക്ഷിക്കും. അപ്പൊ അതവിടെ പരിസ്ഥിതി പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ആ വിഷയം ഏറ്റെടുത്തിട്ടാണ് ഹൈക്കോടതിയുടെ മദ്രാസ് ബെഞ്ച് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയത്. മതാചാരത്തിന്റെ ഭാഗമാണെങ്കിൽ

0: പോലും നദി മലിനമാക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്.
1: 15 വർഷത്തോളം മാതൃഭൂമി ഫോട്ടോഗ്രാഫറായി പത്തനംതിട്ടയിൽ ജോലി ചെയ്ത കോഴിക്കോട് പയ്യോളി സ്വദേശി കെ അബൂബക്കർ ശബരിമല സീസണിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴെല്ലാം പമ്പയുടെ ഈ ദുരവസ്ഥയ്ക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ട്.
2: വർഷാവർഷങ്ങളിൽ പമ്പയിലെത്തുന്ന അന്യസംസ്ഥാന അയ്യപ്പന്മാരാണ് പമ്പയിൽ അവരുടെ അണിഞ്ഞ മാലയും അതുപോലെ വസ്ത്രങ്ങളും ഉപേക്ഷിക്കുക എന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് പമ്പയിൽ അത് ഉപേക്ഷിച്ചാണ് അവർ സ്ഥിരമായി പോകുന്നത്. അപ്പൊ ഇത് അതോറിറ്റി എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അത് ബോധവൽക്കരണം നടത്തിയാലും ഇവരെ അത് തുടർന്നുകൊണ്ടേ. അതായത് 13 വർഷം കൊണ്ട് ഞാൻ കണ്ടത് കാഴ്ചയെന്ന് പറഞ്ഞാല് ഒരു സീസൺ കഴിയുമ്പോഴേക്കും അടിഞ്ഞുകൂടിയ വസ്ത്രങ്ങളും മാലകളും എല്ലാം അവിടെ പമ്പയിൽ അടിഞ്ഞുകൂടി കിടക്കും. ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു അതുണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഓരോ വർഷകാലത്തും അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ തുണികളിൽ എല്ലാം തന്നെ ഒഴുകി പമ്പയിലെ എല്ലാ മരങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. ശരിക്കും ഒരു പാരിസ്ഥിതിക പ്രശ്നം തന്നെ അവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് എത്ര ബോധവൽക്കരണം നടത്തിയാലും അയ്യപ്പന്മാർ അവരുടെ വിശ്വാസം പൂർണ്ണമാക്കാൻ വേണ്ടി പമ്പയിൽ ഉപേക്ഷിച്ചു പോവുകയാണ് പതിവ്. ഒരിക്കൽ പമ്പയിൽ വാർത്താ ശേഖരണത്തിനായി എത്തിയ ഞങ്ങൾക്ക് പറ്റിയവരുടെ പമ്പയുടെ ചിത്രം എടുക്കാൻ പോയപ്പോഴാണ് ആ ഒരു വെള്ളം ഒഴുകി നിന്ന ഒരു കുഴിയിൽ നിറയെ വസ്ത്രവും മാലകളും എല്ലാം കൂടി ചേർന്ന ആകെ ഒരു മാലിന്യമുള്ള സ്ഥലത്തായിരുന്നു. അതിന്റെ ചിത്രം എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കൊക്കിനെ കണ്ടത്. പമ്പയിൽ സീസൺ അല്ലാത്തത് കൊണ്ട് അവിടെ ആരും എത്തിപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഇത് ദിവസങ്ങൾക്ക് മുന്നേ കുടുങ്ങിയ ഒരു കൊക്കായിരിക്കാം. അതിനെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ എടുത്ത് പറത്തി വിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിനെ പറത്തി വിട്ടു. ആ ചിത്രം കേരളത്തിലെ വൈറലായ ഒരു ഫോട്ടോ ആയിരുന്നു. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിർത്താൻ എത്ര ശ്രമിച്ചാലും അവർക്ക് എത്ര ബോധവൽക്കരണം നടത്തിയാലും ഓരോ വർഷം വരുന്നവരല്ലല്ലോ, പിന്നെ പുതുതായിട്ടല്ലേ വരുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ വിശ്വാസം ഇതാണെന്നുള്ളൊരു ബോധം അവർക്കുള്ളതുകൊണ്ട് അവര് പമ്പയിൽ തന്നെ അത് ഉപേക്ഷിച്ചേ പോകുള്ളൂ. ഈ വസ്ത്രങ്ങൾ ശേഖരിച്ച് പമ്പയെ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ വർഷവും ലേലം ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കും. അവരത് ശേഖരിച്ച് നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് റീസൈക്കിൾ ചെയ്യുകയാണെന്നാണ് കേട്ടത്. സീസൺ തുടങ്ങുമ്പോൾ ആദ്യ സമയങ്ങളിൽ മാത്രമേ ഇങ്ങനെ ശേഖരിക്കുകയും പമ്പക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ. തിരക്ക് കൂടുമ്പോൾ ഇവർക്ക് ഇത് നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോകും.
1: ഈ അടുത്ത കാലത്തായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. പമ്പാ നദിക്ക് സമാനമായ അവസ്ഥ കഴിഞ്ഞ വർഷം ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ടി നാരായണൻ നായർ:
3: ഡസ്റ്റ്ബിൻ ഒഴുക്കുവാന്നോ ഡ്രസ് അഴിച്ചിട്ട് പോവാന്നുള്ള ആചാരം കൊട്ടിയൂരിലില്ല. കൊട്ടിയൂർ എന്ന് പറഞ്ഞാല് ഒന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ഈറനായിട്ട് വേണം വരാനുള്ളതാണ്. പ്രത്യേകം മുങ്ങി കുളിച്ചിട്ട് നനഞ്ഞ വസ്ത്രത്തോട് വരണം ഈറൻ, അതാണ് അവരുടെ ആചാരം. വസ്ത്രം ഉപേക്ഷിക്കുക എന്നുള്ള പരിപാടി ഇല്ല നമ്മളെ ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ. എവിടെ അങ്ങനെയില്ല, കുളിച്ച് ഈറനായിട്ട് ചെല്ലുന്നതിന് വേണം വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് പോവുക എന്നുള്ളത് അനുവദനീയമല്ല. അത് പ്രദേശത്തിന്റെ ഒരു ശുചിത്വത്തിനത് ബാധിക്കും. അനവധി ആൾക്കാർ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വെള്ളമാണ് വാവിലിപ്പുഴയിലെ വെള്ളം. അത് വാവിലി എന്ന് പറഞ്ഞ സ്ഥലത്തിനാണ് പുറപ്പെടുന്നത്. ഒരു അരുവിയായിട്ട് പുറപ്പെടുകയും അരുവിയായി കുറച്ചു ദൂരം ഒഴുകിയതിന് ശേഷം അതൊരു തോടായി രൂപം പ്രാപിക്കുകയും തോടിന് കുറച്ചും കൂടി ദൂരം ഒഴുകുമ്പോൾ അത് പുഴയായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഈ വാവിലിപ്പുഴ. അപ്പോ ആ പുഴ വനത്തിനോട് ചേർന്നിട്ടാണ് വരുന്നത്. ആൾ താമസം ഇല്ലാത്ത ഏരിയയിൽ വരുന്ന വെള്ളമാണ്. അതിനുശേഷമാണ് ഈ പുഴ മുന്നോട്ട് ഒഴുകുന്നത്. ഈ പുഴ മണ്ണഞ്ചേരി വരെ മാത്രമേ വരുന്നുള്ളൂ. മണ്ണഞ്ചേരി വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുഴ രണ്ടാഴ്ചയാണ് ഒഴുകുന്നത്. കഴിഞ്ഞ വർഷം അത് ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിൽ, അതിനുമുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ അടുത്തേണ്ടി നമ്മുടെ ആൾക്കാരുണ്ട്, നമ്മുടെ ജോലിക്കാരും പിന്നെ ചെറുജോലിക്കാരും താൽക്കാലിക ജീവനക്കാരും ഒക്കെ അവിടെ പുഴയും ആ പ്രദേശം മൊത്തം 100-500 ആൾക്കാര് ഇതിനകത്ത് ജോലി ചെയ്യുന്നില്ലേ എല്ലാ ഭാഗമായി. ഇപ്പൊ കഴിഞ്ഞ വർഷം മാത്രമാണ് അത് സംഭവിച്ചത്. കഴിഞ്ഞ വർഷം പൊടുന്നണി വാങ്ങുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ജനക്കൂട്ടം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അവരെ ബോധവൽക്കരിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ അങ്ങനെ സംഭവിച്ചില്ല. പ്രാവശ്യം നമ്മളുടെ അവരെ ബോധവൽക്കരിച്ചു. മീഡിയയിലെ കൂടിയും ബോർഡിലെ കൂടിയും എല്ലാം പൊതുവൽക്കരിച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്രാവശ്യം കുറേയധികം മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വസ്ത്രം കുറെ ഉണ്ടായിരുന്നു. 100-100 ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം നീക്കി, അത് ടെൻകണക്കിന് ഉണ്ടായിരുന്നു. ഞങ്ങള് അത് ഇവർക്ക് കൊടുത്തല്ല, വേസ്റ്റ് മാനേജ്മെന്റിന്. അതിന് 2 കിലോയുടെ വേസ്റ്റ്, അതിന്റെ വേസ്റ്റ് ഞങ്ങൾ അടക്കേണ്ടി വന്നു. നമ്മൾ ജനങ്ങൾ കുടിക്കുന്ന വെള്ളമല്ലേ ഇത്, കാലത്ത് വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അവിടുന്നാണ് ഈ വെള്ളം കണിച്ചാർ, കാളകം, കൊട്ടിയൂർ എന്നീ 3 പഞ്ചായത്തിലേക്ക് ജൽജി മിഷന്റെ വെള്ളം പോകുന്നത് അവിടുന്നാണ്. ഇപ്പൊ 100 കണക്കിനാൾ കുടിക്കുന്നതും കുളിക്കുന്നതും ഉപയോഗിക്കുന്നതും വെള്ളമല്ലേ. ആ വെള്ളത്തിലേക്ക് ആ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ 100 കണക്കിന് അടിവസ്ത്രങ്ങളും ഒഴുകി ചെന്ന് കഴിഞ്ഞാല് ഉണ്ടാവുക? അത് അനുവദിക്കാൻ പറ്റുമോ? ദിവസം അങ്ങനെ വന്നിട്ടില്ല. അത്യാവശ്യം ഈ തിക്കിലും തിരക്കിലൊക്കെ മേലങ്കിയായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ കഴിഞ്ഞു വീണുകയും തോർത്താ മതിയോ? തോർത്ത് ഇങ്ങനെ വിട്ടു.

0: ചെയ്യുന്നുണ്ട് ഒരുപാട് തിട്ടും തിരക്കിലായിട്ട്. അപ്പൊ അങ്ങനെ കുറെ തോർപ്പൊക്കെ വീണിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറെയൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ വർഷം തന്നെ 10-ൽ 1 ഇല്ല.
1: ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.
2: നമ്മുടെ രാജ്യത്തെ വിശ്വാസവും ജനജീവിതവും വലിയ തോതിൽ നദികളുമായിട്ടും ജലസ്രോതസ്സുകളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള പല വിധത്തിലുള്ള കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ഒക്കെ തന്നെ അതത് പ്രദേശത്തെ നദികളോ ജലാശയങ്ങളോ ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും പേരിൽ നമുക്ക് ജലാശയങ്ങളെ മലിനപ്പെടുത്താനുള്ള അവകാശമില്ല. ഒരു വിശ്വാസത്തിൻ്റെയും ഭാഗമായി പൊതു ആരോഗ്യത്തെയോ പരിസ്ഥിതിയെയോ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള തെറ്റായ സംഗതികളും ചെയ്യാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല. നമ്മുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പുവരുത്തുന്നത് പൊതു സമാധാനത്തിനും പൊതു ആരോഗ്യത്തിനും ഒക്കെ നിരക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു മാത്രമുള്ള വിശ്വാസമാണ്. ഈ അടുത്ത കാലത്ത് മദ്രാസ് ഹൈക്കോടതിയും മുമ്പ് കേരള ഹൈക്കോടതിയും പല ആരാധനാലയങ്ങളിൽ പോകുന്ന ഭക്തരുടെ നദിയോട് കാണിക്കുന്ന മലിനീകരണത്തിന്റെ കാര്യത്തിലും അതിശക്തമായിട്ടുള്ള താക്കീത് തന്നെ നൽകിയിട്ടുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ആളുകൾ നദികളോടും ജലാശയങ്ങളോടും കാണിക്കുന്ന ക്രൂരത അങ്ങേയറ്റം കൂടുതലാണ്. ഇഷ്ടം പോലെ മാലിന്യം കൊണ്ടുപോയി നദിയിലും കടലിലും ഒക്കെ തള്ളുന്ന കാഴ്ച, ഇതാ നദിയെയും ജലാശയത്തെയും പൂർണ്ണമായി നശിപ്പിക്കുകയും അത് ഉപയോഗിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും ഭരണഘടനയോ നിയമവ്യവസ്ഥയോ അംഗീകരിക്കുന്നതല്ല. കോടതികൾ പലപ്പോഴും തങ്ങളുടെ വിധിയിൽ നദികൾ മലിനീകരിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ മലിനീകരണം നടത്തുന്നതിനെ പറ്റിയും ഒക്കെ ശക്തമായി പറയുമ്പോഴും അത് നടപ്പാക്കാനും നടപ്പാക്കാത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും അല്ലെങ്കിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരോ കോടതിയോ നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതെ ഇത്തരം നിയമലംഘനങ്ങൾ പലപ്പോഴും അവസാനിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഏതെങ്കിലും വിശ്വാസത്തിന്റെ പേരിലോ പുഴയോ ഒന്നും മലിനമാക്കാൻ കഴിയില്ല. മതവിശ്വാസമായിക്കൊള്ളട്ടെ അല്ലാത്ത വിശ്വാസങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, മറ്റുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ബഹുമാനിക്കുന്നതാണ്. അത്തരം വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ ചില ആളുകൾ മാത്രം നടത്തുന്ന ഈ മലിനീകരണം കർശനമായി നേരിടേണ്ടതാണ്. പലപ്പോഴും കോടതികൾ ഇത് തള്ളിപ്പറയാൻ എടുക്കുന്ന ആർജവവും നിതാന്ത ജാഗ്രതയും ഇത്തരം വിധികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ കാണിക്കാറില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ പമ്പയും മറ്റ് പല നദികളും മലിനീകരിക്കപ്പെടുന്നത്? അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ ചരിത്രം പറയുന്നത് പലപ്പോഴും ഈ വിധിന്യായങ്ങൾ, നിയമങ്ങൾ കർശനമായി നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇത്തരം മലിനീകരണങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്.
1: നദികളാലും ജലാശയങ്ങളാലും സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം. എന്നാൽ മനുഷ്യന്റെ പല കാരണങ്ങളായുള്ള കടന്നുകയറ്റം ഭൂരിഭാഗം ജലാശയങ്ങളെയും മലിനമാക്കി തീർക്കുന്നുണ്ട്. ആളുകൾ കൂട്ടമായി എത്തുന്ന തീർത്ഥാടക കേന്ദ്രങ്ങളോട് ചേർന്നുള്ള പുഴകളിലും ജലാശയങ്ങളിലും നാം ഓരോരുത്തരും കാണിക്കുന്ന ചെറിയ പ്രവർത്തനം പോലും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. നദി മലിനമാകുന്നതോടൊപ്പം ജലജീവികൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ഇത് ദോഷകരമായി ബാധിക്കും. മാത്രമല്ല പുഴയുടെ സ്വാഭാവിക ഒഴുക്കും ശുചിത്വവുമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരും നാളുകളിലേക്ക് ഈ ജലാശയങ്ങൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം.
1: ഷഹീദ് ഹിന്ദ് 82nd വാർഷികാനുസ്മരണവും പി വി ചന്ദ്രന് പുരസ്കാര സമർപ്പണവും കൈരളി തിയേറ്റർ വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക്. സെയിൻറ് ജോസഫ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം സംഘടിപ്പിക്കുന്ന സിംബോസിയം AI അൺപ്ലഗ്ഡ് സെയിൻറ് ജോസഫ് കോളേജ് ദേവഗിരി PTA ഹാളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക്. ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4:30 സി രവീന്ദ്രൻ അനുസ്മരണ സമ്മേളനവും RS പണിക്കർക്ക് പുരസ്കാരദാനവും. കസ്റ്റംസ് റോഡ് കലാഹാളിൽ വൈകിട്ട് 5 എസ് ജാനകി അനുസ്മരണം.
0: ചുറ്റുവട്ടം.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്റൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിൻ്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
5: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് CEO, ICEX, സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
4: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം

0: ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കി. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ്ണ മെഡലുകൾ നേടി. ഈ മാസം 4-12 കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റിഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിലെ സ്വരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5,000 പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി K മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിൻ്റെ MLA ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജിനേഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാന്യു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിച്ചു.

0: ുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, മൂന്നാം സ്ഥാനത്തിന് 15 നാലാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. തായ്ലൻഡിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. अथ वार्ताः. भारतीय अंतरिक्ष अनुसंधान संघटनेन उद्घोषितं यत् तेन गगनयान अभियानस्य क्रू मॉड्यूल तंत्राणां त्रयाणां प्रमुख परीक्षणानां सफलं निष्पादनं विहितम्. प्रथम परीक्षणं समुद्रे अवतरणानन्तरं क्रू मॉड्यूल इत्यस्य स्थितिं सुनिश्चेतुं सम्बद्धम् आसीत् यत् अन्तरिक्षयात्रिणां सुरक्षायाः दृष्ट्या अत्यन्तं महत्वपूर्णं मानदण्डं मन्यते. द्वितीयपरीक्षणे अम्ब्लिकल् तन्त्रस्य पृथक्करणप्रक्रियायाः परीक्षणं विहितम्. तृतीयपरीक्षणे तावत् शीर्ष आवरणपृथक्करणक्षणे क्रू मॉड्यूल इत्यस्य संरचनात्मक अखण्डतायाः प्रामाणिकतां सिद्धम् अभवत्. प्रधानमंत्री नरेन्द्र मोदी जुलाई मासस्य 26 दिनांके आकाशवाणीतः प्रसारिते मन की बात इत्याख्ये कार्यक्रमे देश विदेशस्य जनैः साकं स्वकीयान् विचारान् विनिमयिष्यति. अस्य मासिक श्रव्य कार्यक्रमस्य अयं 37.1%तमो भागो भविता. जनाः निःशुल्क दूरभाष संख्यायाः 1800117000 इति माध्यमेन अस्य कार्यक्रमस्य कृते स्वकीय परामर्शान् प्रेषयितुं शक्नुवन्ति. जनाः तावत् नरेन्द्र मोदी ऐप इत्यस्य अथ च MyGov इति मुक्त मञ्चस्य अन्तर्जालीय माध्यमेन च स्वकीय परामर्शान् दातुं शक्नुवन्ति. अस्य आगामिनः भागस्य कृते परामर्शाः अस्य मासस्य 24 दिनांकं यावत् स्वीकरिष्यन्ते. केन्द्रीय सहकारिता मंत्री अमित शाहः अद्य गुजरात राज्यस्य गांधीनगरे एग्रीकल्चरल प्रोड्यूस मार्केट कमिटी APMC इत्यस्य अमृत महोत्सवावसरे नूतनस्य शाक उपविपणन केन्द्रस्य उद्घाटनं विधास्यति. सहकारिता मंत्रालयानुसारं अस्मिन् कार्यक्रमे श्री शाहः एक पेड़ मा के नाम इत्यभियानान्तर्गतं पादपारोपणं विधास्यति. सहैव APMC संस्थायाः अमृत महोत्सवस्य संस्मरणाय संकलितां एकां स्मारक पुस्तिकां विमोचयिष्यति. अत्रावधौ श्रीशाहः दहेगाम APMC परिषदः सदस्यैः सह अपि वैचारिक विमर्शं साधयिष्यति. गतदिने ओमान तटे भारतीय नाविक युक्ते GFS गैलेक्सी इत्याख्ये वाणिज्यिक पोते आक्रमणात् परं नवदिल्ल्या पश्चिमेशिया क्षेत्रे उत्पातस्य शमनाय स्वकीयम् आह्वानं पुनः प्रतिपादितम्. आक्रमणस्य तीव्र निन्दां कुर्वता विदेश मन्त्रालयेन निगदितं यत् पोते स्थितेषु 11 भारतीय नागरिकेषु 10 नागरिकाः एतावता सुरक्षिततया निष्कासिताः.

0: अत्र एकः नाविकः अधुनापि विलुप्तः। मन्त्रालयेन प्रतिपादितं यत् ओमान देशे स्थितः भारतीय दूतावासः स्थिते सूक्ष्मावलोकनं करोति। सहैव प्रचलत्सु रक्षाकार्येषु ओमान देशस्य प्राधिकारिभिः साकं सक्रिय समन्वयं साधयति। नवदिल्ल्या वाणिज्यिक नौवहनेषु प्रचलत्सु निरन्तर आक्रमण प्रसंगेषु स्वकीया गभीरा चिन्ता प्रकटिता। अनेनैव सह भारतस्य अस्य राजनैतिक समाधानाय वार्तानां शीघ्र सम्पूर्त्यै याचना विहिता, येन अस्मिन् क्षेत्रे पुनः शान्तिः स्थिरता च प्रवर्तेत। फीफा विश्वचषक पादकन्दुक प्रतिस्पर्धायां सर्वेषां प्रागुपान्त्य चरणात्मकानां द्वन्द्वानां समाप्त्यनन्तरम् उपान्त्यचक्रस्य रूपरेखा पूर्णतः सिद्धा सञ्जाता। प्रथमायाम् उपान्त्यस्पर्धायाम् आगामि बुधवासरे फ्रांस स्पेन दलयोर्मध्ये स्पर्धा भविता। क्रीडेयं भारतीय समयानुसारं रात्रौ 12:30 समारप्स्यते। इति वार्ताः।
1: आकाशवाणी कोड़िकोड़।
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ആകെക്കൂടെ നമ്മുടെ കയ്യിലുള്ള മേൽവിലാസം എന്ന് പറയുന്നത് എസ് എച്ച് മൗണ്ട് റോഡിൽ മറിയാമ്മ പുഷ്പനാഥ് എഡിറ്റർ എന്ന് പറയുന്ന ഈ പേരും എസ് എച്ച് മൗണ്ട് റോഡിലൊരു ലോഡ്ജിന്റെ പേരുള്ള അഡ്രസ്സും മാത്രമാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ചെല്ലുന്നത്.
4: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ യാതൊരു തരത്തിലും ഈ വീട് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാൻ പറ്റില്ല. മേൽവിലാസമില്ല, അധികം തിരക്കൊന്നും ഇല്ലാത്ത, എവിടെ പോയി ഇറങ്ങണം എന്നറിയില്ല, ഈ പുഷ്പാന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയില്ല, ഒന്നും അറിയാതെ ഞങ്ങൾ തിരിച്ച് രാത്രി എത്തുന്നുണ്ട്. തിരിച്ചെത്തുമ്പോൾ കഴിഞ്ഞ ശേഷം നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയുന്നുണ്ട്, പുഷ്പനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പോയിട്ട് കണ്ടില്ല എന്ന് പറയുന്ന ഒരു മടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ ഇത്രയേ ഉള്ളായിരുന്നു, കാരണം ഞങ്ങൾ പുഷ്പനാഥിനെ കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം നിൽക്കുന്ന വീടിന് അടുത്തെത്തുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ ചെന്നിറങ്ങുന്നത്. അവിടെ നിന്നും കുറേ ദൂരത്തോളം ഒരു കാട് പോലെയുള്ള ഒരു പ്രദേശത്തോട് നടന്നു പോകണമെന്നായിരുന്നു. ആ കാടിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കിടങ്ങുണ്ടെന്നും ആ കിടങ്ങിനപ്പുറത്ത് വലിയൊരു പാലമുണ്ടെന്നും ഈ കിടങ്ങിന് താഴെ ഉണ്ടാകിയ ഒരു ഒരു പോസ്റ്റിനകത്ത് ഒരു ബട്ടൺ ഉണ്ടെന്നും ആ ബട്ടൺ അമർത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ കിടങ്ങിനകത്തേക്കുള്ള പാലം കടന്നു വരുന്നതും ആ പാലത്തിലൂടെ ഞങ്ങൾ നടന്നു പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഈ വലിയ മതിൽക്കെട്ടിനെ പോലെ മുമ്പിൽ വീണ്ടും ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഒരു സ്ക്രീൻ വരുന്നതും ആ സ്ക്രീനിനകത്ത് ഒരാളുടെ രൂപം കാണുന്നതും അത് നമ്മൾ പുഷ്പനാഥിൻ്റെ ഈ പുസ്തകത്തിൽ കണ്ടിട്ടുള്ള അതേ രൂപത്തിൽ ചെരിഞ്ഞു നിൽക്കുന്ന കൂർമൻ തൊപ്പി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പൈപ്പൊക്കെ പിടിച്ച് നിൽക്കുന്ന ആൾ തിരിഞ്ഞിങ്ങനെ വരുന്നു. എന്നിട്ട് ആരാണ്, ഹൂ ആർ യു എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണെന്ന് പറയുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് വന്നതാണെന്ന് പറയുന്നു, നമുക്കറിയാവുന്ന ലെവലിൽ പറയുന്നു. അപ്പോൾ പ്ലീസ് കം ഇൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഗേറ്റ് പോലുള്ള സാധനം തുറക്കുന്നു. അതിനകത്തൂടെ നടന്ന് നമ്മൾ പോകുമ്പോൾ രണ്ട് വശത്തും വലിയ കാടാണ്, അതിനകത്ത് ധാരാളം മൃഗങ്ങളെ കാണുന്നു. ഈ ഇതിലൂടെ കടന്നു പോയിട്ട് ഞങ്ങൾ പുഷ്പനാഥിനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു നെടുനീളൻ കഥ തിരിച്ചു വന്നിട്ട് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഒരർത്ഥത്തിൽ അന്ന് കഥകൾ എഴുതി തുടങ്ങിയിട്ടില്ലാത്ത നമുക്ക് കഥ പറയാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരുന്ന പുഷ്പനാഥുണ്ട്. അതൊരു നെടുനീളൻ കഥയാണ്, തീർന്നില്ലായിരുന്നു, ഞാനത് ഇവിടെ കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു സാധനങ്ങളുടെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു രീതി ഈ വായന കൊണ്ട് നമുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്തെ പുതിയ ജീവിതം പുതിയ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയും സാഹിത്യവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരെയും എഴുത്തുകാരെ പരിചയപ്പെടുകയും ആ എഴുത്തിനകത്തൂടെ പുതിയ പുതിയ വായനകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ കാലത്ത് നിൽക്കുമ്പോഴേക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ വിശ്വസിക്കുകയും കാണുകയും ചെയ്യുന്ന കഥകൾ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പാകത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നൊരു കാഴ്ചയുണ്ട്. കാരണം മറ്റത് അനുഭവം തേടി നമ്മൾ സഞ്ചരിച്ചിരുന്നു, പക്ഷേ ഇന്ന് അനുഭവം തേടെ സഞ്ചരിക്കേണ്ട വഴികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവം ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ലോകമാണോ ശരി, അല്ലെങ്കിൽ നമ്മൾ കണ്ടു പോകുന്ന കണ്ടെത്തി പറയുന്ന ലോകമാണോ ശരി എന്ന് പറയുന്ന ഒരു അത്ഭുതത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.

0: അതുകൊണ്ട് വായനയുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ശ്രമിക്കുന്നതും വായിച്ചുണ്ടാക്കിയതുമായ ഒരു ലോകമല്ലാത്ത ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓരോ എഴുത്തുകാരനും ഓരോ വായനക്കാരനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പുസ്തകങ്ങൾ വായിക്കപ്പെടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും ഒരേപോലെയുള്ള ഒരേ തരത്തിലുള്ള കൃതികൾ പോലും ഉണ്ടാവുന്നുണ്ടെന്നുള്ള, ഒരേ സ്വഭാവത്തിലുള്ള കൃതികൾ ഉണ്ടാവുന്നുണ്ട്, ഒരേ ആശയങ്ങളുള്ള കൃതികൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഓരോ ആശയവും ഒന്ന് തന്നെയാണെങ്കിലും അത് പറയാൻ പാകത്തിലേക്ക് അല്ലെങ്കിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പാകത്തിലേക്കുള്ള ഭാഷാ പരിജ്ഞാനവും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കൃതി വായനക്കാരൻ്റെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്നത്. എൻ്റെ വായനകളിൽ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ എഴുതാനും പറയാനും ആഗ്രഹിക്കുന്നത്, ഒരു കഥ എഴുതി കഴിഞ്ഞാൽ 100 പ്രാവശ്യം മാറ്റി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അച്ചടിക്കാൻ പോലും കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ചില നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ല രീതിയിലുള്ളൊരു കഥയായിരിക്കും, പക്ഷേ ഒന്നിരുന്ന് പഴുത്താൽ അത് കുറച്ചുകൂടെ മധുരമുള്ളതായി മാറുമെന്ന് പറഞ്ഞ ചിന്തയില്ലാതെ അച്ചടിച്ച് പോകുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കപ്പെടുക എന്നുള്ളത് എല്ലാ കാലത്തേക്കുമായിട്ട് വായിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന കഥകൾ ഉണ്ടാവണം, കഥകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു വായനക്കാരൻ ആഗ്രഹിക്കുന്നതും ഒരു എഴുത്തുകാരൻ പ്രതീക്ഷിക്കുന്നതും. നമ്മൾ വായിച്ചു പോകുന്ന പുസ്തകങ്ങളിൽ പലപ്പോഴും നമുക്ക് തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവാറുണ്ട്. ഞാൻ ഈ MT വാസവനാർ വീണ്ടും അവിടെ തന്നെയാണ് തുടങ്ങുന്നത്, കാരണം വേറൊന്നും ഉണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൗമാര യൗവനകാലങ്ങളിൽ MT പരിപൂർണമായിട്ടും വായിച്ചു പോയത് കൊണ്ടുണ്ടാക്കുന്നത്, കാരണം കാലമൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം എന്ന് വെച്ചാൽ സേതുവിൻ്റെ ലൈഫ് കാണുമ്പോൾ എനിക്ക് തന്നെ പരിചിതമായ ഏതൊക്കെയോ ചേട്ടന്മാരുണ്ട്, എന്നാൽ അവർ പറയുന്ന ജീവിതത്തിനകത്തുള്ള കഥകളുണ്ട് എന്നുള്ളത്. അപ്പം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് എഴുത്തുകാരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിൽ കാണുന്നു. ഒന്ന് SK പറ്റേ കാടും, ഒന്ന് MT വാസവൻ നേരം തന്നെയാണ്. രണ്ടുപേരും കോഴിക്കോടിൻ്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. SK പറ്റേ കാടിൻ്റെ എല്ലാ കഥ പ്രദേശത്തിൻ്റെ കഥ വായിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥകളിൽ നിന്നും പിന്നീട് അത് വായിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഒരു തെരുവിൻ്റെ കഥയും ദേശത്തിൻ്റെ കഥയൊക്കെ വായിക്കുമ്പോഴും നമ്മൾ നടന്നു പോയ ഈ വഴി കൂടെയാണ്. അപ്പോൾ ഈ അതിരാണിപ്പാടം തൊട്ടപ്പുറത്ത് ഉണ്ട് എന്ന് പറയുന്നതും ഇന്നത്തെ അവസ്ഥ ആ പാടമില്ല, ആ വഴികളില്ല എന്ന് പറയുന്നത്. അപ്പം ഞാനിതിനകത്ത് ഏറ്റവും രസകരമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ SK പറ്റേക്കാട് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ കഥകളിലെല്ലാം ഒരു പരിധിവരെ ഒരു പ്രദേശത്തിൻ്റെ ജീവിതമുണ്ടെന്നുള്ളത്, അതൊരു എല്ലാ കഥകൾക്കും ഒരു യാത്രാവിവരണത്തിൻ്റെ സ്വഭാവമുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു വഴിയിൽ നിന്ന് നടന്നു പോയിട്ട് എത്രയോ കഥകളോളം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ആ സഞ്ചരിച്ചത് മുഴുവൻ എഴുതി വെച്ചിട്ട് അത് പുസ്തകത്തിൻ്റെ അകത്തേക്ക് മാറ്റിയെടുക്കുന്ന ഒരു അച്ചടിക്കാൻ പോലും അല്ലാത്ത രീതിയിലേക്ക് അത് മാറ്റിയെടുക്കപ്പെടുന്ന SK യുടെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. കോവിഡ് പീരീഡിൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അടുത്ത് പറയും ഏറ്റവും പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. അത് ആ പുസ്തകങ്ങൾ മാറ്റിട്ട് പറഞ്ഞു അത് വേണ്ട, കുറെ കൂടെ നല്ലത് പഴയ എഴുത്തുകാരെ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്നോട് പിള്ളേരെ എടുത്ത് തരണ്ട, നീ എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തുടങ്ങുന്ന ഒരു വായനയുടെ ഒരു ലോകം ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ SK പറ്റേക്കാട്, MT, ഉറൂബ്, തകഴി, കേശവദേവ്, കാരൂർ ചെറുകഥകളുടെ രീതിയിൽ ഇങ്ങനെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അപ് ടു മാധവിക്കുട്ടി വരെയുള്ള ഒരു പീരീഡ് നമ്മൾ വീണ്ടും വായിക്കപ്പെടുകയായിരുന്നു എന്നുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചു പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളിലും അമ്മയ്ക്ക് പരിചിതമായ ഒരു വഴിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് വായിക്കുന്നത് ഞാനൊരു നേരത്തെ പറഞ്ഞ റീറീഡിംഗ് ആയിരുന്നു. ആ റീറീഡിങ്ങിനകത്ത് നമ്മൾ അറിയുന്ന ഇപ്പം SK പറ്റേക്കാട് വിഷകന്യക എഴുതിയിട്ടുള്ള ഒരു കൃതി നമ്മൾ വയനാട് ചെല്ലുന്നുണ്ട്, വയനാട് വീണ്ടും കണ്ടിട്ടുണ്ട്, ആ വയനാട്ടിൽ അതല്ലാത്ത ഒരു ലോകത്തെ SK പറഞ്ഞു തരുന്നു. പഴയ നോവലുകൾ വായിക്കുമ്പോൾ ഇപ്പം മഞ്ഞ് വീണ്ടും വായിച്ചപ്പോഴും നാലുകെട്ട് വീണ്ടും വായിച്ചപ്പോഴും അസുരഭിത്ത് വീണ്ടും വായിച്ചപ്പോഴൊക്കെ, അസുരഭിത്ത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ എനിക്ക് കോവിഡ് പീരീഡത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കൃതിയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നമ്മളുടെ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിൽ എങ്ങനെയായിരുന്നു ഒരു പുതിയ കാലത്ത് ജീവിതം എന്നുള്ളത്. അപ്പം ഇങ്ങനെ നമ്മളെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ള കൃതികൾ ശരിക്കും പറഞ്ഞാൽ കാലാധിപത്യമായിട്ട് നിലനിൽക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഇത്തരം കൃതികൾ വായനക്കാരൻ്റെ മുമ്പിലേക്ക് ഒരു എഴുത്തുകാരൻ വലിയൊരു ലോകം തുറന്നു തരുന്നുണ്ട്. ആ തുറന്നു തരുന്ന ലോകത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു പോകുമ്പോൾ ആ സഞ്ചാരം വേറൊരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് നിലനിൽക്കുന്നത് സത്യസന്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയും അതിനകത്ത് ഫിക്ഷനാണോ അല്ലെങ്കിൽ റിയാലിറ്റിയാണോ എന്ന് ബോധിപ്പിക്കാൻ അകത്ത് വരികൾക്കിടയിൽ അത് കാണാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നത് തന്നെയാണ് രണ്ട് വായനക്കാരനും എഴുത്തുകാരൻ തമ്മിലൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഒരു വായനയുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കരുതുന്നുണ്ട്.
1: നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാലാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: ആരോഗ്യം അമൂല്യം.
1: വന്ധ്യത, ഇതിനുള്ള ഹോമിയോ ചികിത്സ. സംസാരിക്കുന്നത് കൂടരഞ്ഞിയിലെ ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹബീനത്ത് കെ എം.
2: വിവാഹാനന്തരം ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തോടെ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതെ ഒരു വർഷത്തിലേറെ ഒരുമിച്ച് ജീവിച്ചിട്ടും ഗർഭധാരണം സംഭവിക്കാത്ത അവസ്ഥയെയാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. വന്ധ്യതയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അത് പുരുഷനിലായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീയിലായിരിക്കാം. മറ്റു ചിലപ്പോൾ ഇരുവരിലും കാരണങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാ പരിശോധനകളും നടത്തിയിട്ടും വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത ദമ്പതിമാരുമുണ്ട്. അതിനാൽ വന്ധ്യതയെ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമായി കാണാതെ ദമ്പതികളുടെ ആരോഗ്യ പ്രശ്നമായി കണ്ട് ഇരുവരെയും ഒരുമിച്ച് വിലയിരുത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ്. പുരുഷന്മാരിലെ പ്രധാന കാരണങ്ങളായി ശുക്ലത്തിൽ ബീജങ്ങളില്ലാത്ത അവസ്ഥ, ബീജങ്ങളുടെ എണ്ണം കുറയുക, ചലനശേഷി കുറയുക, ആകൃതിയിലെ വൈകല്യങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഇതുകൂടാതെ ഹോർമോൺ തകരാറുകൾ, ബീജവാഹിനിക്കുഴലിലെ തടസ്സങ്ങൾ, വൃഷ്ണസഞ്ചിയിലെ സിരകൾ വികസിക്കുന്ന അവസ്ഥയായ വേരിക്കോസീൽ എന്നിവയും കാരണങ്ങളാവാം. സ്ത്രീകളിലെ പ്രധാന കാരണങ്ങളായി ക്രമം തെറ്റിയ ആർത്തവ ചക്രം, ഹോർമോൺ തകരാറുകൾ, അണ്ടോൽപാദനത്തിലെ തകരാറുകൾ, അണ്ടാശയത്തിലെ സിസ്റ്റുകൾ അഥവാ മുഴകൾ എന്നിവ കാണപ്പെടുന്നു. കൂടാതെ അണ്ടവാഹിനിക്കുഴലുകളിലെ തടസ്സങ്ങൾ, ഗർഭാശയത്തിലെ മുഴകൾ, എൻഡോമെട്രിയോസിസ് എന്നിവയും ഗർഭധാരണത്തിന് തടസ്സമാവുന്നു. അമിതവണ്ണം, അമിതമായിട്ടുള്ള മെലിച്ചിൽ, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, അമിതമായ മാനസിക സമ്മർദ്ദം, ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങൾ, പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവയും വന്ധ്യതയ്ക്ക് കാരണമാവുന്നു. വന്ധ്യതയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനായി ഒരുപാട് പരിശോധനകൾ നിലവിലുണ്ട്. പുരുഷന്മാരിൽ സെമൻ അനാലിസിസ്, ഹോർമോൺ ടെസ്റ്റുകൾ, സ്ക്രോട്ടൽ അൾട്രാസോണോഗ്രാഫി എന്നിവയിലൂടെ ബീജങ്ങളുടെ പ്രശ്നങ്ങൾ, വൃഷ്ണങ്ങളിലെ തകരാറുകൾ എന്നിവ കണ്ടെത്താൻ കഴിയും. സ്ത്രീകളിൽ ഹോർമോൺ ടെസ്റ്റുകളായ FSH, LH, ഈസ്ട്രോജൻ, പ്രോജസ്ട്രോൺ, പ്രോലാക്ടിൻ, ടെസ്റ്റോസ്റ്റിറോൺ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവയും ആവശ്യാനുസരണം AMH അഥവാ ആന്റി മുള്ളേറിയൻ ഹോർമോൺ പരിശോധനയും നടത്തുന്നു. ഈ പരിശോധന അണ്ടാശയത്തിൽ അവശേഷിക്കുന്ന അണ്ഡങ്ങളുടെ ശേഷി അഥവാ ഓവേറിയൻ റിസർവ് വിലയിരുത്താൻ സഹായിക്കുകയും ഗർഭധാരണ സാധ്യതയെക്കുറിച്ച് ഒരു ധാരണ നൽകുകയും ചെയ്യുന്നു. ആവശ്യമായ സാഹചര്യങ്ങളിൽ HSG, ഹിസ്ട്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി എന്നിവയും നടത്താറുണ്ട്. ഇതിലൂടെ എൻഡോമെട്രിയോസിസ്, അണ്ടവാഹിനിക്കുഴലുകളിലെ തടസ്സങ്ങൾ, ഗർഭാശയത്തിന്റെ ആന്തരിക തകരാറുകൾ എന്നിവ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നു. ഇനി ഹോമിയോപതി ചികിത്സയിലേക്ക് കടക്കാം. വന്ധ്യതയുടെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രീയമായ ഹോമിയോപതി ചികിത്സ ഏറെ ഫലപ്രദമാണ്. വന്ധ്യതയുടെ കാരണങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമല്ല, രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥ മനസ്സിലാക്കി പാർശ്വഫലമില്ലാത്ത മരുന്നുകൾ കൊടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. വിവാഹം കഴിഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ ചികിത്സ തേടുന്നവർക്കും ഇതര വൈദ്യശാഖകളിലെ ചികിത്സ സ്വീകരിച്ചിട്ടും വർഷങ്ങളായി ഗർഭധാരണം നടക്കാത്തവർക്കും ഹോമിയോപതി ചികിത്സയിലൂടെ വർഷത്തിനുള്ളിൽ തന്നെ റിസൾട്ടുകൾ ലഭിക്കുന്നു എന്നത് അഭിമാനകരമാണ്. സർക്കാർ മേഖലയിൽ വന്ധ്യത ചികിത്സാ രംഗത്ത് ഹോമിയോപതി വിഭാഗത്തിന്റെ ജനനി വന്ധ്യത നിവാരണ ക്ലിനിക്കുകൾ ശ്രദ്ധേയമായ സേവനമാണ് നടത്തിവരുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ ഹോമിയോ ആശുപത്രി കേന്ദ്രമാക്കി ഈ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേരളത്തിൽ ആകെ ഏകദേശം 4,000-ലധികം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞു. സർക്കാർ മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം നാളിതുവരെ 713 കേസുകളിൽ ഗർഭധാരണം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹോമിയോപതി ഡിപ്പാർട്ട്മെന്റിന്റെ കോഴിക്കോട് ജില്ലയിലെ ജനനി പാവങ്ങാട് KSRTC ഡിപ്പോയ്ക്ക് സമീപത്തുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികളില്ലായ്മയുടെ വിഷമം അനുഭവിക്കുന്ന നിരവധി ദമ്പതികൾക്ക് സ്വപ്നങ്ങൾ മെഴുതുറക്കുമിടമായി ജനനി മാറിയിരിക്കുന്നു.
1: വന്ധ്യതയ്ക്കുള്ള ഹോമിയോ ചികിത്സയെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ഹബീനത്ത് KM.

രാജ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ ഗാനം. പി ലീലയും സെബാസ്റ്റ്യൻ ജോസഫും പാടിയത്. രചന പി ഭാസ്കരൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: രാജാ ബിംബിസാരൻ എന്ന നാടകത്തിൽ നിന്നുള്ള ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പി ലീല, സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് വിദ്യാഭ്യാസ യോഗ്യത. താൽപര്യമുള്ളവർ www.clku.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുകയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് clku@gmail.com എന്ന മെയിൽ വഴിയോ 0487-243-8567 അല്ലെങ്കിൽ 8547-837256 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. വള്ളിപ്പയറിന്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗം കൂടി.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 മണിക്കകം അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483 273 3133. 9846 700 711. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം 15 രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ഇന്ന് വൈകിട്ട് 4 മണിക്കകം പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് 0493322632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. 2026-27 അധ്യയന വർഷത്തിൽ +1 ITI ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് 1-ാം വർഷ പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ നിലമ്പൂർ ITDP ഓഫീസ് ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അറനാടൻ, ചോലനായ്ക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-27 വർഷം മെറിറ്റ് അല്ലെങ്കിൽ റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. SSLC മാർക്ക് ലിസ്റ്റ്, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, നിലവിൽ പ്രവേശനം നേടിയ സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അർഹരായ വിദ്യാർത്ഥികൾ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് 1 മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും നിലമ്പൂർ ITDP പ്രൊജക്ട് ഓഫീസിലും ലഭ്യമാണ്. മലപ്പുറം ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. അപേക്ഷ അയക്കേണ്ട വിലാസം പ്രൊജക്ട് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ജില്ലാ നിർമ്മിതി കേന്ദ്രം, സിവിൽ സ്റ്റേഷൻ, മലപ്പുറം 676-505. കൂടുതൽ വിവരങ്ങൾക്ക് 0483 273 5594 എന്ന നമ്പറിൽ ബന്ധപ്പെടണം.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ രണ്ട് മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.

0: കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപ്പാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണമെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ 2nd വിംബിൾഡൺ കിരീടവും 5th ഗ്രാൻഡ് സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വിറുച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ Under-23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4th സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 300

0: ₹450 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിത്. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: English matters.
3: തിരഞ്ഞെടുക്കുക എന്നത് വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുക, അല്ലേ? എന്നാലും ഏത് വേണമെങ്കിലും എടുത്തോളൂ എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇറ്റ് ഇസ് ക്വൈറ്റ് കൺഫ്യൂസിംഗ് വെൻ വി ആർ ആസ്ക്ഡ് ടു മേക്ക് ചോയ്സസ്. യെറ്റ് വി ആർ ത്രിൽഡ് വെൻ വി ഹിയർ ദാറ്റ് വി കൻ ചൂസ് വിച്ച് എവർ വി വോണ്ട്. വിച്ച് എവർ, WHICH EVER, whichever. Whichever means ഏത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതായാലും. There are lots of items with us. You can take whichever you want. ഞങ്ങളുടെ പക്കൽ ഒരുപാട് സാധനങ്ങളുണ്ട്. താങ്കൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. There are lots of items with us. You can take whichever you want. You may go to whichever place you want to. താങ്കൾക്ക് താൽപ്പര്യമുള്ള സ്ഥലം ഏതാണെങ്കിലും താങ്കൾക്ക് പോകാം. You may go to whichever place you want to. He is innocent, whichever way you look at it.
4: അവൻ നിരപരാധിയാണ്, ഏതൊക്കെ രീതിയിൽ നോക്കിയാലും.
3: He is innocent, whichever way you look at it. You may take whichever route you prefer.
4: താങ്കൾക്ക് താൽപ്പര്യമുള്ള ഏതൊക്കെ റൂട്ടിൽ വേണമെങ്കിലും സഞ്ചരിക്കാം.
3: യു മേ ടേക്ക് വിച്ച് എവർ റൂട്ട് യു പ്രിഫർ. യു മേ ഹാവ് ടീ ഓ കോഫി, വിച്ച് എവർ യു പ്രിഫർ.
4: താങ്കൾക്ക് ചായയോ കാപ്പിയോ ഏത് വേണമെങ്കിലും കഴിക്കാം.
3: യു മേ ഹാവ് ടീ ഓ കോഫി, വിച്ച് എവർ യു പ്രിഫർ. ലെറ്റ് ഇസ് ഗെറ്റ് ഇൻ ടു വിച്ച് എവർ കാർ ഇസ് അവൈലബിൾ.
4: ലഭ്യമായ കാർ ഏതാണെങ്കിലും നമുക്ക് കയറാം.
3: Let us get into whichever car is available.
4: പ്രിയമുള്ളവരെ, പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസിനെ നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് പകുതി നിറഞ്ഞതായോ പകുതി ശൂന്യമായോ ഏതായിട്ട് വേണമെങ്കിലും കാണാം.
3: Dear friends, a glass which is half filled with water can be seen as half full or half empty, depending on whichever way we choose to perceive. Hope we are always able to see the fullness rather than the emptiness of all things around us.
2: English Matters, presented by Smita Manikoth.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.

0: 0 0 2 2 4 4 4 0.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0322.

0: ആകാശവാണി കോഴിക്കോട്.
1: നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്.
2: സാംസ സ്കൂളിൽ നിന്ന് നടന്നു വരുന്നത് മൈതാനമായി രൂപം മാറിയ പാടം വഴിയാണ്. അവിടെ പാടത്തിന്റെ വലിയൊരു ഭാഗം ഗ്രൗണ്ടാക്കി മുതിർന്നവർ കളിക്കുന്നുണ്ട്. തൊഴിച്ച് തൊഴിച്ച് പഴഞ്ചനായിപ്പോയ ശരിക്കുമുള്ള ഫുട്ബോളാണ് അവർ തട്ടുന്നത്. കളി അസമയത്ത് നിർത്തിവെച്ച് ഇടയ്ക്കിടയ്ക്ക് കാറ്റടിച്ചു കൊടുക്കേണ്ട പന്ത്. സാംസയുടെ പ്രായത്തിലുള്ളവർ പാടത്തിന്റെ ചെറിയൊരു മൂലയിൽ കളിക്കുന്നുണ്ട്. കയ്യിൽ കിട്ടുന്നതെല്ലാം കെട്ടിയുണ്ടാക്കിയതാണ് അവരുടെ പന്ത്, ഇടയ്ക്കിടയ്ക്ക് കെട്ടഴിഞ്ഞു പോകുന്ന പന്ത്. സാധാരണ സാംസ അവരുടെ കളി കണ്ടു നിൽക്കാറാണ് പതിവ്. അവൻ ആ കളിക്ക് പറ്റുന്നയാളാണെന്ന് അവനോ അവരോ വിചാരിച്ചില്ല. സാംസ നിലത്തിരുന്നോ നിന്നോ അവരുടെ കളി കാണും. സാംസയെ അവർ കാണുന്നേ ഉണ്ടാകില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടക്കും. പക്ഷേ അന്ന് രാവിലെ കണ്ട സ്വപ്നത്തിൽ സാംസ അവരുടെ കളിയിലെ ഗോളിയായിരുന്നു. സമയത്ത് ഗോളി. മറ്റുള്ളവരെ പോലെ അവനും കയറി കളിക്കാം. എന്നാൽ പന്ത് ഗോൾ പോസ്റ്റിനടുത്തെത്തുന്ന സമയത്ത് കൈകൊണ്ട് തടയാം. ചില സമയത്തു മാത്രം അവൻ ഗോളിയാണെന്ന് അവനും മറ്റുള്ളവരും സങ്കല്പിച്ചു. സമയത്ത് ഗോളി എന്നാണ് പേര്. അങ്ങനെ ഒരു പന്ത് തടഞ്ഞിട്ടപ്പോഴാണ് ആ സ്വപ്നം വേറൊരാൾ കൂടി കാണുന്നതായി സാംസയ്ക്ക് തോന്നിയത്. കളിക്കാരും സാംസയുമല്ലാതെ വേറൊരാൾ. സ്വപ്നം കണ്ട് ഉണർന്നപ്പോഴും അവൻ അങ്ങനെ തന്നെ തോന്നി. ആ സ്വപ്നം വേറൊരാൾ കൂടി കണ്ടിട്ടുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ഇലുവും അവനോടൊപ്പം മറ്റൊരാളെ കണ്ട പോലെ കുരച്ചു. പൊരുന്നക്കോഴി രണ്ടുപേരെ കണ്ട് ഒച്ചയിട്ടു. പട്ടണം നോക്കിയിരുന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ആളുകളെ ശ്രദ്ധിച്ച് സാംസ അവൻ്റെ പേര് എന്തു വേണമെന്ന് ആലോചിച്ചു. ഒപ്പം നടക്കുന്നവന് എന്ത് പേരിടുമെന്ന് ചിന്തിച്ചു. സാംസയുടെ വീടിരിക്കുന്നിടത്ത് നിന്ന് ടൗണിലേക്കുള്ള റോഡിൽ കൂടി നേരെ നടന്നാൽ ചെറിയൊരു ജംഗ്ഷനായി. ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ബസ് സ്റ്റോപ്പ്. ഒരു കാലില്ലാത്ത ജോർപ്പ നടത്തുന്ന ചെറിയ നാലുകാൽ കട, പ്രായം ചെന്ന ഇരട്ട സഹോദരന്മാർ നടത്തുന്ന തേങ്ങാക്കട എന്നിവ മാത്രം. രണ്ടിനുമിടയ്ക്കുള്ള പറമ്പിൽ ഞായറാഴ്ചകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇറച്ചിവെട്ട് കടയുണ്ട്. 3-4 കിലോമീറ്റർ അകലെ താമസിക്കുന്ന അപ്പാപ്പി എന്നയാൾ ആഴ്ചയിലൊരിക്കൽ ഒരു പോത്തിനെ കശാപ്പ് ചെയ്യും. അതിൻ്റെ എല്ലുകൾ അഴുകി വൃത്തിയാകാനായി പിന്നിലെ ചെറിയ കുളത്തിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് അവിടുത്തെ കാറ്റിന് വേറൊരു മണമുണ്ട്. പക്ഷേ ശീലമായാൽ തിരിച്ചറിയാൻ പറ്റില്ല. വേറെ നല്ല പേരുണ്ടെങ്കിലും ബസ്സുകാർ ആ സ്റ്റോപ്പിന് പ്രാന്തൻ മൂല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ധാരാളം ഭ്രാന്തന്മാർ ആ ചുറ്റുവട്ടത്തുള്ളത് തന്നെ. സൂക്ഷ്മമായി നോക്കിയാൽ അവിടെ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ നേരിയ ഭ്രാന്തെങ്കിലും ഇല്ലാത്ത ആളുകൾ കുറവായിരുന്നു. ഭ്രാന്തായിരുന്നു സ്വാഭാവികമായ കാര്യം. അല്ലെങ്കിലും ഏതു മനുഷ്യരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാലാണ് ഭ്രാന്ത് വെളിപ്പെടാത്തത്? അവരുടെ പ്രവൃത്തിയും സംസാരവും ശ്രദ്ധിക്കുക, അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. സമചിത്തതയുള്ള ആരുമില്ലെന്ന് മനസ്സിലാകും. വിഭ്രാന്തി ഓരോരുത്തരുടെയും തെളിഞ്ഞ മുഖത്തിനടിയിൽ മറഞ്ഞിരിപ്പുണ്ട്. എന്നാലും പ്രകടമായി തന്നെ ഭ്രാന്തുള്ള വളരെ പ്രമുഖരായ കുറച്ചുപേർ ആ ഭാഗത്തുണ്ടായിരുന്നു. ദൂരെയുള്ള നഗരത്തിലേക്ക് ട്രെയിനിൽ ദിവസവും ജോലിക്ക് പോകുന്ന സാവുളാണ് ഒരാൾ. കാഴ്ചയിൽ യാതൊരു കുഴപ്പവുമില്ല. ഭാര്യ നൽകുന്ന ലഞ്ച് ബോക്സുമായി രാവിലെ വൃത്തിയുള്ള വേഷത്തിൽ സാവുൾ പുറപ്പെടും. ഒത്തിരി കാലമായി കൃത്യസമയം പാലിക്കും.

0: ക്കുന്ന ഗൃഹസ്ഥനെ പോലെ പത്രവും വായിച്ച് അല്ലെങ്കിൽ പുറത്തെ സ്ഥിരത കാരണം മടുപ്പിക്കുന്ന പ്രകൃതി ഭംഗി കണ്ട് ഏതെങ്കിലും കമ്പാർട്ട്മെന്റിൽ ശാന്തനായി അയാൾ ഇരിക്കുന്നത് കാണാം. പക്ഷേ അങ്ങനെയിരിക്കെ ചില ദിവസങ്ങളിൽ മാത്രം അയാൾ ലക്ഷ്യസ്ഥാനം വരെ എത്തില്ല. എവിടെയെങ്കിലും അപ്രധാനമായ റെയിൽവേ സ്റ്റേഷനിൽ സാവുൾ കാര്യമില്ലാതെ ഇറങ്ങും. നല്ല സന്തോഷം തോന്നിയാൽ തൊട്ടടുത്ത വണ്ടിക്ക് തിരികെ പോരും. അതിലും നല്ല സന്തോഷം തോന്നിയാൽ ആദ്യം കാണുന്ന ലോക്കൽ ബസ്സിൽ കയറി ഏതെങ്കിലും സ്ഥലത്തിറങ്ങും. അവിടെ മുറിയെടുത്ത് താമസിച്ച് വെറുതെ അകത്തിരിക്കും. സമയത്ത് ഭക്ഷണം കഴിക്കും. പിന്നെയും ചുമ്മാതെ ഇരിക്കും. പരിഭ്രാന്തരായ വീട്ടുകാർ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് സാവുളിനെ കണ്ടെത്തും. പിറ്റേന്ന് മുതൽ പിന്നെയും പതിവ് പോലെ അയാൾ ജോലിക്ക് പോയി തുടങ്ങും.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
2: ആകാശവാണി കോഴിക്കോട്.

0: നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു.
1: ആകാശവാണി കോഴിക്കോട്.

2019 റിലീസായ ഉയരെ എന്ന ചിത്രത്തിലെ ഗാനം. വിജയ് യേശുദാസും സിതാര കൃഷ്ണകുമാറും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

പേരാരാണ് കണ്ടെത്തിയതെന്നറിയില്ല. ശ്രീകൃഷ്ണനും ഗോപികമാരുമൊക്കെയുള്ള കഥകളിലെ ആ വൃന്ദാവനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഗം കേട്ടാൽ അങ്ങനെ ഒരു കാലഘട്ടവും അത്തരം ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തും.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: പേരുപോലെ തന്നെ മനോഹരമാണ് വൃന്ദാവൻ സാരംഗ എന്ന രാഗവും.

വൃന്ദാവൻ സാരംഗ കർണാടക സംഗീതത്തിലെ മധ്യമാവധിയുമായി അല്പം സാമ്യമുണ്ട്. ദീക്ഷിതരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വൃന്ദാവൻ സാരംഗ എന്ന രാഗത്തിന് കാകളി നിഷാദം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ടുള്ള ഗമകങ്ങളും ഒക്കെ ആയിട്ട് ഈ വൃന്ദാവൻ സാരംഗയുടെ മറ്റൊരു ഡയമെൻഷൻ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നു.

പിന്നീട് കാകളനിഷാദം കൂടി ചേർന്ന് അത് യഥാർത്ഥ വൃന്ദാവൻ സാരംഗായി മാറി. ഈ ശൈലിയിലുള്ള ഒരു സ്വാതിതിരുന്നാൾ കോമ്പോസിഷനാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ലെനിൻ രാജേന്ദ്രന്റെ സ്വാതിതിരുന്നാൾ എന്ന സിനിമയിൽ ഹേ ചിത്ര ഇത് പാടിയിട്ടുണ്ട്.

1986 ജനുവരിയിൽ റിലീസായി ഹിറ്റായി മാറിയ മലയാള സിനിമ ശ്യാമയുടെ അതേ പ്രമേയവുമായി അതേ വർഷം ഓഗസ്റ്റിൽ പുറത്തുവന്ന തമിഴ് സിനിമയാണ് ഉനക്കാകവേ വാഴ്കിരേ. ശിവകുമാറും നദിയ മൊയ്തുവും മുഖ്യ വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് ഇളയരാജ. ക്ലാസിക്കൽ സങ്കീർണതയുള്ള ഗാനങ്ങൾ ആലപിക്കാനുള്ള എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രാവീണ്യം ഒരിക്കൽ കൂടി പരീക്ഷിക്കപ്പെടുന്ന ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് വൈരമുത്തു.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: 2006, India secures world number one rank jointly with other countries. IMD forecasts heavy rainfall over northeast India, West Bengal and Bihar during next 2 to 3 days. US launches fresh strikes on Iran. And Yannick Sinner beats Alexander Zverev to retain Wimbledon men's singles title. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കോഴിക്കോട്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: മാത്യു ജോൺ ചലച്ചിത്ര സീരിയൽ നടനാണ്. പരസ്യചിത്രങ്ങൾ, ഷോർട്ട് ഫിലിമുകൾ എന്നിവയുടെ ഛായാഗ്രാഹകനും സംവിധായകനുമാണ്. വീഡിയോഗ്രാഫറാണ്. തന്റെ സർഗജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുന്നു മാത്യു ജോൺ.
3: ചലച്ചിത്ര മേഖലയില്, ഷോർട്ട് ഫിലിം മേഖലയിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ മിമിക്രി പോലുള്ള കലാരൂപങ്ങളിലൂടെ വളർന്ന് ചലച്ചിത്രം, അതുപോലെ സീരിയൽ, പരസ്യചിത്രം, ഇങ്ങനെ വൈവിധ്യമാർന്ന ഇടങ്ങളിൽ സംവിധായകനായും ക്യാമറ പേഴ്സണായും നടനായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. മാത്യുവിൻ്റെ ഒരു കരിയറിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഒരു അവതരണം എന്ന് പറയുന്നത് തിയേറ്ററിലുള്ള അനന്തൻകാട് സിനിമയിലാണ് അല്ലേ?
4: അതെ അതെ, തീർച്ചയായിട്ടും. അനന്തൻകാടിലേക്ക് ഞാൻ വരാനുള്ള കാരണം, അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, അടുത്ത സുഹൃത്തും ഒരു സഹോദരനെ പോലെയാണ്, അബിൽ ആനന്ദ് എന്ന പേര്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, ഞാൻ ട്രിവാൻഡ്രം പോവുകയും അവിടുന്ന് കൃഷ്ണകുമാർ സാർ, ജിയാൻ കൃഷ്ണകുമാർ, അദ്ദേഹമാണ് അതിൻ്റെ സംവിധായകൻ സാർ, എന്നോട് പറഞ്ഞു, മെയിൻ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു എങ്കിൽ പോലും കുഴപ്പമില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് തരും, അതിലൊരു ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. കൂടുതൽ ദിവസങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കാട്ടിക്കുളം വയനാട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. വൺ ബഡ്ജറ്റ് സിനിമയാണ്, ഫസ്റ്റ് സീൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആ സിനിമയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
3: അനന്തൻകാടിലെത്തി നിൽക്കുന്ന ഈ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഏത് സിനിമയിലൂടെയാണ്?
4: ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമ. അതിലെത്തിപ്പെടാൻ കാരണം ദേവഗിരിയിലെ അന്നത്തെ വികാരിയച്ചൻ ജോസ് കാപ്പക്കെട്ടച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു. അച്ഛന് അബേലച്ഛനൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. ഞാനവിടെ ദേവരിയിലും ഒക്കെ സ്കിറ്റുകൾ, ഡ്രാമകൾ, മിമിക്രി ആയാലും അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാം ചെയ്യുന്നത് അച്ഛൻ കാണാറുണ്ട്, നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അച്ഛനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, സ്വർഗേത്ര അപ്പച്ചനെ എനിക്ക് നല്ല പരിചയമാണ്, നീ ഒന്ന് വന്ന് പോയിട്ട് നോക്കുന്നു പറഞ്ഞു. അച്ഛൻ്റെ കത്തുമായിട്ട് സ്വർഗേത്ര അപ്പച്ചനെ കണ്ടു. അപ്പച്ചനായിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഫാസിൽ സാറിനോട് പറയാം, ബാക്കി അവർ നിശ്ചയിക്കുന്ന പോലെയാണ്, തൃപ്പൂണിത്തുറ വെച്ചിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്നെ പറഞ്ഞയക്കുകയും 42 പിള്ളേരുന്ന് അതിൽ ബിച്ചു എന്ന ഒരു ക്യാരക്ടർ എനിക്ക് തന്നു. ചന്തു നടൻ സുധീഷാണ്. കുറേ ദിവസങ്ങൾ ഷൂട്ട് കഴിഞ്ഞു ഒരു പാട്ട് സീൻ ഉണ്ടായിരുന്നു, അക്കുത്തിക്കുത്താനവരും കുത്തുന്നൊരു പാട്ട്. ആ പാട്ട് ശരിക്കും പറഞ്ഞ ടൈറ്റിൽ സോങ് ആക്കി ഇപ്പം മാറ്റി. അന്ന് എൻ്റെ ഒരു സുഹൃത്തിന് മാത്രം, സന്തോഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന് മാത്രം കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോയി. ഒരൊറ്റ സീൻ മാത്രം, ഒരു ചെറിയ, അത് ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൊല്ലൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഷോട്ടിൽ ഞാനും സുധീഷും കൂടെ ഇരിക്കുന്ന ഇത് വാക്യം മുഴുവൻ കട്ട് ചെയ്ത് പോയി. സത്യം പറഞ്ഞാലോ, അവിടുന്ന് ആ ചെറുപ്പ കാലമാണല്ലോ, ഫസ്റ്റ് അനുഭവമാണ്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. കാരണം ഇതിൻ്റെ പിന്നിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്കന്ന് അത് കിട്ടിയത്. അതിനുശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു കഴിവ് കൊണ്ട് മാത്രം നേടാവുന്നതല്ല, ഇതിനൊരു ഭാഗ്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന്, അതിനുശേഷം സീരിയലിൽ കുറച്ചുണ്ടായിരുന്നു. മോഹൻ കുപ്ലേരി എന്ന് പറഞ്ഞ ഫിലിം ഡയറക്ടറാണ്. പക്ഷേ അന്ന് മധുമോഹൻ്റെ സീരിയലുകൾ വരുമ്പം അതിൽ കുറച്ച് സീരിയലിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മാനസി എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് സീരിയൽ ഞാൻ അഭിനയിച്ചിരുന്നു. സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞ ഒരു, ഇപ്പോൾ അദ്ദേഹം മാരീശൻ എന്ന തമിഴ് സിനിമയുടെ ഡയറക്ടറാണ്. വില്ലാളി വീരൻ ദിലീപിനെ വെച്ച് ചെയ്തു. അതിന് എനിക്ക് സുധീഷ് ശങ്കർ ചെറിയൊരു വേഷം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രാവണി എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ടെലിഫിലിമിൽ ഞാൻ നായകനായിരുന്നു. നടൻ സുധീഷ് എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. ആ സുധീഷ് അതിൽ ആൻറ്റി ഹീറോ ആയിട്ട്. ഞങ്ങളൊരുമിച്ച് വയനാട്ടിൽ മുത്തങ്ങനെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൽ പി ആർ നാഥനാണ് സ്ക്രിപ്റ്റ് ചെയ്തത്, വിദേശങ്ങളിൽ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്ത ടെലിഫിലിമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ ദുർഗ എന്ന് പറഞ്ഞ ഒരു സീരിയൽ, അതിൽ എനിക്ക് പിന്നെ ത്രൂ ഔട്ട് നല്ലൊരു വേഷം സുധീഷ് ശങ്കർ എനിക്ക് തന്നു. അതിൽ ഹൗസ് ഹെൽപ്പ് എന്ന ക്യാരക്ടർ. പിന്നീട് നടൻ സുധീഷ് ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരു സീരിയൽ, സുധീഷ് അതിൽ അജയ് എന്ന് പറഞ്ഞ ഒരു നായകനും വില്ലനായിട്ട് മൂന്ന് കഥാപാത്രങ്ങളാണ്. മഹേഷ്, ഇന്നത്തെ ഇടവേള ബാബു, ഞാൻ, അതിൽ സോമൻ.

0: പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 12 എപ്പിസോഡായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വീക്ക് മെഗ സീരിയല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീരിയലായി മാറി. 36 എപ്പിസോഡ് അത് കവർ ചെയ്തു. അതിൽ 33 എപ്പിസോഡും ഞാൻ ഉണ്ടായിരുന്നു.
1: ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ താങ്കൾ വളരെ നല്ല സംഭാവനകളുള്ള ഒരാളാണ്. വീഡിയോഗ്രഫിയെ അത് തുടങ്ങിയ കാലം മുതൽ തന്നെ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് വീഡിയോഗ്രഫിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും വീഡിയോഗ്രാഫർ എന്ന നിലയിലും വളരെ നല്ല സംഭാവനകൾ നൽകുന്ന ഒരാളാണ്. ഇപ്പോഴും ആ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്.
0: കല എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. 7 ക്ലാസ് പഠിക്കുമ്പോൾ 1 മണിക്കൂറിൻ്റെ നാടകം 20 മിനിറ്റ് കൊണ്ട് തീർത്തു കൊടുത്ത ആളാണ് ഞാൻ. ഇന്നത്തെ ക്ലാസ് ടീച്ചറായ മാഷോട് ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് അഭിനയിക്കാം. എന്നെ തന്നെ അതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം നായകനായിട്ട് തരുകയും ചെയ്ത് അതിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് വേഷമിട്ടിട്ടാണ് മറ്റൊരു എൻ്റെ സഹോദരിയായിട്ട് അഭിനയിച്ചത്. സേവിയ സ്കൂൾ ആനിവേഴ്സറിക്ക് 7 ക്ലാസ് പഠിക്കുമ്പോൾ സ്റ്റേജിൽ കർട്ടൻ പൊന്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പേടി തുടങ്ങി. ഞാനെങ്ങനെയൊക്കെയോ വിറച്ചുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ കൂട്ടുകാരൻ മനോജ് അതിൽ അഭിനയിച്ചൊരു പ്രാന്തനായിട്ട് അഭിനയിച്ച് ഏറ്റവും ലാസ്റ്റ് പറയേണ്ട ഡയലോഗ് 2 കർട്ടൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു. അടുത്ത ഡയലോഗ് എനിക്ക് പറയാനില്ല, കാരണം അവസാനം പറയേണ്ട വാക്കുകളെല്ലാം അയാൾ പറഞ്ഞുപോയി. പിന്നെ എങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആഷ് അനൗൺസ് ചെയ്തു, ഇതുകൂടി നാടകോടെ അവസാനിച്ചു. പുറത്ത് കൂക്കുവിളി ഞാൻ കേൾക്കുന്നുണ്ട്. ഇതൊരു വാശിയായിട്ട് ഞാൻ കണ്ട് 10 ക്ലാസ്സിലെത്തിയപ്പം നെൽമണികൾ എന്നൊരു നാടകം തിരഞ്ഞെടുത്തു. അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഞാൻ സംവിധാനം ചെയ്യുകയും ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിന് ഡിസ്ട്രിക്റ്റിലും 2nd കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റിലും 1st കിട്ടണ്ടായിരുന്നു. ഒരാൾ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞമാതിരി കുറച്ച് ഡയലോഗ് ഒന്ന് വിഴുങ്ങി. അതുകൊണ്ട് അത് ചെറിയൊരു പ്രശ്നം വന്നു. പിന്നീട് ഞാൻ മൈമിങ് ചെയ്തു. മൈമിങ്ങിൽ സുധീഷും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ മൈമിങ് ഞാൻ അന്നത്തെ കാലത്ത് ഒരുപാട് സ്റ്റേജിൽ ടാഗോറിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അന്ന് കൊണ്ടുപോയി പിന്നെ അവതരിപ്പിച്ചു. അന്നത്തെ സാമ്പത്തികം വളരെ കുറച്ച് പൈസ അവർ തരുള്ളൂ, അത് തന്നെ കിട്ടിയെങ്കിലായി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. ടാവറിൽ വെച്ചിട്ട് ചെയ്തു. അവിടെ നിന്ന് അവരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടി മാവർ ഹോട്ടലിൽ കൊണ്ടുപോയി, ബ്ലൂസി ഹോട്ടലിൽ. അവിടെ നിന്ന് നല്ല നെയ്ച്ചോറും കോഴിയൊക്കെ വാങ്ങി തന്നു. അപ്പോൾ അവർ ആ ട്രീറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം സന്തോഷമായി. പിന്നെ പൈസ ചോദിക്കാൻ മറന്നുപോയി. അവർ തന്നിട്ടുമില്ല. അവർ തരാതിരിക്കാനാണെന്ന് തോന്നുന്നു കോഴിയിറച്ചിയും നെയ്ച്ചോറൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. പക്ഷേ പിന്നീട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ബസൂലി ആരത്തും ഇല്ലയെന്ന് പിന്നെയാണ് മനസ്സിലായത്. കോഴിക്കോട് ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ നടന്ന് ഞങ്ങൾ. പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ രസകരമായിട്ടത്. അതിനുശേഷം നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ഭക്തപ്രഹ്ലാദ എന്ന് പറഞ്ഞ ശിവരാത്രിക്ക് അഭിനയിച്ചു. അതിൽ നാരദനായിട്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ നാടകങ്ങൾ കുറച്ച് സ്റ്റേജിൽ കയറി. നമുക്ക് ഈ പറഞ്ഞ മാതിരി സാമ്പത്തികം വളരെ അവസ്ഥയായിരുന്നു. പിന്നെ സ്കിറ്റുകൾ ചെയ്തു. എൻ്റെ സുഹൃത്തുക്കൾ 1-2 ക്യാമറ വർക്കുമായിട്ട് പോകുന്നു. അപ്പോൾ എനിക്കൊരു ഇൻകം ആയാലോ എന്ന് വെച്ചാൽ ഞാൻ അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയിട്ട് പിന്നെ ക്യാമറ ഞാനൊരു കൈത്തൊഴിലെന്ന പോലെ അത് പഠിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് ഞാനൊരു വീഡിയോഗ്രാഫറായി. എന്നിട്ട് പോലും ഞാൻ ആ സമയങ്ങളിലൊക്കെ സിനിമയും അന്വേഷിക്കും, സീരിയലും അന്വേഷിക്കും. അത് തന്നെയായിരുന്നു എൻ്റെ സംഭവം. എന്നിട്ട് ഇത് ഏതെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഏൽപ്പിക്കും. ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ സീരിയലിൽ സുധീഷ് തലേന്ന് രാത്രി തന്നെ വിളിക്കുമ്പോൾ ഞാൻ പിറ്റേന്ന് എനിക്ക് ഒരു വർക്കുണ്ട്, കക്കയം ഭാഗത്താണ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകേണ്ടത്. രാത്രിയിൽ 11:30 ഞാൻ കുറേ പേരെ അന്വേഷിച്ചിട്ട് അവസാനം ഒരാൾ എനിക്ക് കിട്ടി. ക്യാമറയ്ക്ക് ലൈറ്റ് അടിക്കുന്ന ആളാണ്, ക്യാമറമാൻ ആവണമെന്നുള്ളൊരു ചിന്തയിൽ അവൻ പറഞ്ഞു, ഓ മേത്തയോട്ടെ ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയും കൊടുത്ത് ഞാനവൻ വിട്ടു. പിറ്റേന്ന് രാവിലെ സുധീഷ് നിർബന്ധിച്ച് അങ്ങനെ ഞാൻ ദേവരിക്കുള്ളിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ഇഷ്ടമായിന്ന് പറഞ്ഞ അതിൻ്റെ ഷൂട്ടിങ്. അപ്പോൾ അതിൽ പങ്കെടുക്കുമ്പോഴും പോലും എൻ്റെ മനസ്സിൽ അയാൾ പോയിട്ട് അത് കൊളാക്കോ കല്യാണം കൊളാക്കോ ഒന്നും അറിയില്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അയാൾ അത് കല്യാണം നന്നാക്കി ചെയ്തു. അങ്ങനെയാണ് ഞാനൊരു ക്യാമറമാനായി മാറിയത്. ഇപ്പോഴും അത് തുടർന്നു. എന്നെ ജോലിയൊന്നുമില്ല, നമുക്ക് എന്തും ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ നാടകങ്ങൾ, സ്കിറ്റുകൾ ഒക്കെ ചെയ്യുക. റോട്ടറി ക്ലബിന് വേണ്ടിയിട്ട് കുറേ സ്കിറ്റുകൾ ഞാൻ ചെയ്തു. SMS പ്രേതം, മന്ദൻ പാർക്ക് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ ചെയ്തു. കൂടാണ്ട് ദേവരി പബ്ലിക് സ്കൂളിൽ ഞാൻ കുറേ പാരൻസ് ഡേക്കൊക്കെ കുറേ സ്കിറ്റുകൾ ചെയ്തു. ഏടാകുളം UP സ്കൂൾ, ഇന്നാണ് കല്യാണം, ദേവരി, സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് അലാവുദ്ദീൻ കേരളത്തിൽ എന്ന് പറഞ്ഞ നാടകം സംവിധാനം ചെയ്തു. കൂടാതെ കഴിഞ്ഞ വർഷം പെരുന്നാൾ പൂരം, ആശയവും സംവിധാനവും ഞാനായിരുന്നു. അതിൽ അഭിനയിക്കും ചെയ്തു. ഒരു 4 മുമ്പാണ് തോന്നുന്നു, തലശ്ശേരി പോയിട്ട് IMA വേണ്ടിയിട്ട് ഞാൻ ചെയ്ത SMS പ്രേതം എന്ന് പറഞ്ഞ ആ ഒരു സ്കിറ്റാണ്. 13-14 സ്കിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് അതിന് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. ഫാദർ ജോൺ മണ്ണാർത്തറ, അദ്ദേഹം ദേവരി CMI പബ്ലിക് സ്കൂളിൻ്റെ ഫൗണ്ടറും അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. അദ്ദേഹം കലാപരമായ കഴിവ് ഉള്ള വ്യക്തികളെ മുഴുവൻ ഭയങ്കര സപ്പോർട്ടിങ്ങും പ്രോത്സാഹിപ്പിക്കും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഫാദറായിട്ട് ഭയങ്കര ക്ലോസായി. എനിക്ക് കുറേ വർക്കുകളൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം സിൽവറീസ് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ ക്യാമറ വർക്കുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഉള്ള പ്രിൻസിപ്പാൾ മാത്യു അച്ഛനും ആയാലും ക്യാമറ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്.
1: മാത്യുവിൻ്റെ അവസാനത്തെ സിനിമയെക്കുറിച്ചും ആദ്യത്തെ സിനിമയെക്കുറിച്ചും മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ.
0: അതെ അതെ, ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ മണിച്ചത്ത് താഴെ, അതിനുശേഷം

0: ശേഷം രസേന്ദ്രൻ എന്ന സിനിമയിൽ ഞാനൊരു കല്യാണച്ചക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് അതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്ന മുത്തുമണി കെ പി സിയിലെ മകളെ കിട്ടുന്ന ഒരു സീന്. അതിനുശേഷം ഫ്രൈഡേ, ചാപ്റ്റേഴ്സ്, ഭ്രമരം, ഓഫീസറിൻ ഡ്യൂട്ടി, മൈ ബിഗ് ഫാദർ, അതിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ മാനേജറായിട്ട് അതിൽ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലുണ്ട്. അതുപോലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മദ്യപാനിയായിട്ട് ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, പിന്നെ ഫ്രൈഡേ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട്, അതിലൊക്കെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്ലാഷ് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ സിനിമയിൽ സിദ്ദിഖ ആയിട്ട് ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ട്. ഈ അടുത്ത് വന്ന അജു വർഗീസിൻ്റെ ഫിനിക്സ് എന്ന് പറഞ്ഞ സിനിമയിൽ, പിന്നെ പാവാട പൃഥ്വിരാജിൻ്റെ കോമ്പിനേഷനായിട്ട് പാവാടയിൽ, അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ബൈജു ഭാർഗവായിരുന്നു, അദ്ദേഹത്തിൻ്റെ കെയറോഫിലായിരുന്നു. അപ്പോൾ ചില സിനിമകൾ ഓഡിഷനിൽ കൂടിയും ചില ബന്ധങ്ങളൊക്കെ അനുസരിച്ചൊക്കെയാണ് കിട്ടുന്നത്. ഓഫീസറിൻ ഡ്യൂട്ടി ജിത്തു അഷറഫാണ് അതിൻ്റെ സംവിധായകൻ, നല്ല അടുത്ത സുഹൃത്താണ് ജിത്തു അഷറഫ് ബൈജു ഭാർഗവ്. ബൈജു ഭാർഗവും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നല്ല ബന്ധമാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ ജോയിൻ ഫ്രീ എന്ന് പറഞ്ഞ ആഡിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിൽ ഇന്നത്തെ പ്രശസ്തനായ ദൃശ്യം ഒക്കെ സിനിമ ചെയ്ത ക്യാമറമാനാണ് സതീഷ് കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ വർക്കായിരുന്നു ആ ജോയിൻ ഫ്രീ. അതിൽ ഞാനൊരു കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജനങ്ങളൊക്കെ അറിഞ്ഞ് വരുന്ന ഒരു വേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ചെറുവയൽ രാമനെ കുറിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെന്ററിയിൽ താങ്കൾ അതിൻ്റെ ഛായാഗ്രാഹകനായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി.
0: ഓ, തീർച്ചയായും.
1: അതൊരു ദേശീയ തലത്തിൽ പുരസ്കൃതമായ ഒരു ഡോക്യുമെന്ററിയാണ്.
0: അതെ അതെ. 50 പാരമ്പര്യ നിലവത്തുകളുടെ സംരക്ഷകനായിരുന്നു, മറ്റേ പത്മശ്രീ കിട്ടിയ ചെറുവയൽ രാമൻ, അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ഉള്ള ഒരു കുറിച്ചരുടെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. രാജ്യാന്തര ചലച്ചിത്രമേളയിലൊക്കെ ഉൾപ്പെടെ 20 ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും മികച്ച ഫിലിമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിൻ്റെ ക്യാമറമാനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുകൂടാണ്ട് തെയ്യത്തിൻ്റെ ഡോക്യുമെൻ്ററി, അങ്ങനെ കുറേ ഡോക്യുമെൻ്ററികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ക്യാമറ ചെയ്തിട്ടുണ്ട്, കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 100 ആയ മാതൃഭൂമിയുടെ ഒരു ആഡിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. കണ്ടംകുളത്തി ഏലാദിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. കുറച്ച് മുമ്പേ ഫുഡ് സേഫ്റ്റിയുടെ ഒരു പരസ്യം ചെയ്തു.
1: മാത്യുവിൻ്റെ കുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ ആഭിമുഖ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവർക്ക് താല്പര്യമുണ്ടോ, എങ്ങനെ, എന്താണ് ആ വിശേഷങ്ങളൊക്കെ?
0: 2 എനിക്ക്, മൂത്ത മോള് റോസ്മേരി മാത്യു, രണ്ടാമത് ജോൺ മാത്യു. രണ്ടുപേരും നല്ല ഡാൻസേഴ്സാണ്, കലയനോട് ഭയങ്കര ഇഷ്ടമാണ്, ആക്ടിങ് സംഭവത്തിനോടൊക്കെ ഇഷ്ടം ഇളയ മകൻ ജോൺ മാത്യു ആണ്. ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ണ് കാണാത്ത കുട്ടിയായിട്ട് ബാലുവറീസിന് ചെറുപ്പകാരായിട്ട് അഭിനയിച്ചത് എൻ്റെ മകനാണ്. അവൻ്റെ 2 ഷോർട്ട് ഫിലിം ഞാൻ മുമ്പ് ചെയ്തിട്ട് പാളങ്ങൾക്കപ്പുറം 10 പുരസ്കാരം, സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ പുരസ്കാരം അടക്കം 10 പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ദ ബോയ്, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്പെഷ്യൽ ജൂറി അവാർഡും അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഷോർട്ട് ഫിലിമുകൾ ഞാൻ, വൈൽഡ് വേ, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അത് അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും അത് ശാലോമിന് വേണ്ടി ചെയ്തതാണ്. കൂടാതെ ഡാർക്ക് നൈറ്റ്, സ്ട്രേഞ്ചർ, അങ്ങനെ കുറേ ഷോർട്ട് ഫിലിം. വൈഫ് എന്നെ നല്ല സപ്പോർട്ടിംഗ് ആണ്. വൈഫ് ദേവരിയിൽ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും. ഒരു സീരിയലൊക്കെ ഞാൻ അഭിനയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
1: കലയോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഈ രംഗത്ത് നിലനിൽക്കുന്ന ഒരാളാണ് താങ്കൾ. ഒരു നടൻ എന്ന നിലയിൽ, ക്യാമറമാൻ എന്ന നിലയിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ ആഗ്രഹിക്കുന്നവരെ കാത്ത അവസരങ്ങൾ വഴിയിലുണ്ട് എന്ന് തന്നെയാണല്ലോ പലരുടെയും അനുഭവങ്ങളും ജീവിതവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ആംബിഷൻ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഹാർഡ് വർക്കാണ് മെയിനായിട്ട്. വായും കൂടെ ഒത്തു വരുമ്പോൾ മാത്രമേ അത് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ.
1: താങ്ക് യു മാത്യു, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു വെരി മച്ച്.
2: ചലച്ചിത്ര സീരിയൽ നടൻ മാത്യു ജോൺ തന്റെ സർഗജീവിതാനുഭവങ്ങളെ പറ്റി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. അകലെ നിലാവു വന്നു എന്നു തുടങ്ങുന്ന ഗാനം ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത്. രചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ഹരിപ്പാട് കെ പെൻപിള്ള.

ആകാശവാണി കോഴിക്കോട്. ലളിത ഗാനങ്ങൾ. അകലെ നിലാവു വന്നു എന്നു തുടങ്ങുന്ന ഗാനം ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത്. രചന പി പി ശ്രീധരനുണ്ണി. സംഗീതം ഹരിപ്പാട് കെ പെൻപിള്ള.

ഇനി സിബല്ല സദാനന്ദൻ പാടിയ ഗാനം കേൾക്കാം. പൂത്തുമ്പിക്കും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ രചന പി എസ് നമ്പീശൻ, സംഗീതം പി എഫ് രാജു.

ആകാശവാണി കോഴിക്കോട്. സുവർണമലരുകൾ. ധന്യ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജെറി എം എൽ ദേവ്.

0: ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?

0: ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി.
0: എന്നാ വേഗം വിട്ടോ.
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കാഹളം. രചന കെ ജി മേനോൻ, സംഗീതം എ ടി ഉമ്മർ.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്. ദേവദാസിന്റെ രചനയ്ക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

സുവർണമലരുകൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. നാടകഗാനങ്ങൾ. അൽത്താര എന്ന നാടകത്തിലെ ഗാനം യേശുദാസ് പാടിയത്.

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം. തവനൂരിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിൽ കടലുണ്ടിപ്പുഴയിൽ നാമ്പ്രാണി തടയണ. ലോക ജനസംഖ്യാ ദിനം. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിന് സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതു മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയായി. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചതാണ് യോഗത്തിന്റെ പ്രധാന നേട്ടം. കേരളം സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിലും സ്ത്രീകൾക്കിടയിലെ സാമൂഹ്യ പുരോഗതി

0: കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിൽ കടലുണ്ടിപ്പുഴയിൽ നാമ്പ്രാണി തടയണ, ലോക ജനസംഖ്യാ ദിനം. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനം. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തിന് സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതു മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയായി. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചതാണ് യോഗത്തിന്റെ പ്രധാന നേട്ടം. കേരളം സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിലും സ്ത്രീകൾക്കിടയിലെ സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിലും ഏറെ മുന്നിലാണെന്ന് യോഗത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംസ്ഥാനത്തെ മാതൃശിശു ആരോഗ്യ നിലവാരം വികസിത രാജ്യങ്ങളുടേതുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. കേരളത്തിലെ കുടുംബശ്രീ സംരംഭം ഉൾപ്പെടെ സ്ത്രീ മുന്നേറ്റ സംരംഭങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു.
1: And our maternal and child health outcomes are comparable to those of developed nations. These customs are not accidents. They are the result of decades of sustained public investment, education, health and social security investment and of conviction that women's well-being is the foundation of all development. Kerala's proudest achievement, I believe, is in demonstrating women's collective power. Our Kudumbashree mission began in 1998 as a poverty eradication mission, as a program, is today one of the largest network in the world. With over 48 lakhs Kudumbashree, and that is 4.8 million women organized into more than 3 lakh neighborhood groups. These women save together, borrow together and build together. They run nearly 2 lakh enterprises from farms and food units to IT services. They manage operations of Kochi Metro and Kochi Water Metro, on which many of you may travel during your stay in Kochi. The Kudumbashree model has inspired women's livelihood movements far beyond our borders, and it stands as living proof of this meeting's first panel theme, that skills and collective enterprise truly enable futures. Equally, Kerala has invested in women leadership at grassroots.
0: പാസ്പോർട്ട് സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ആരംഭിക്കുന്ന കേന്ദ്ര പദ്ധതി പ്രകാരം മലപ്പുറം തവനൂരിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും തപാൽ വകുപ്പിന്റെയും കീഴിൽ രാജ്യത്തെ 455-ാമത്തെയും കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസിന് കീഴിലെ 3-ാമത്തെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണ് തവനൂരിൽ സ്ഥാപിച്ചത്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.
2: പാസ്പോർട്ടിന്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അല്ലേ. നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പൊ എന്ത് കൊടുക്കണം അല്ലേ? അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്നത്തെ പച്ചക്കറിക്കുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം. സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച്, 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്ട് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോ ഓപ്പൺ ആണ്. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ കുറ്റിപ്പുറം തൃശൂർ, അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ പൊന്നാനി ഗുരുവായൂർ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിന്റെ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്.
0: കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺ മോഹൻ.
3: മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലുള്ള ആളുകൾക്ക്, അപ്ലിക്കൻസിന് കൂടുതൽ പാസ്പോർട്ട് സേവനങ്ങൾ കുറച്ചുകൂടി വേഗത്തിലും കാര്യക്ഷമമായിട്ടും നമുക്ക് കൊടുക്കാൻ ഈ ഒരു ഫെസിലിറ്റി മൂലം സാധിക്കും. ആദ്യം 50 അപേക്ഷകളാണ് ദിവസേന നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. അതിനുശേഷം അതൊരു 100 അപേക്ഷകരെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ ഈ ഫെസിലിറ്റിക്ക് മാറാൻ സാധിക്കുന്നുണ്ട്.
0: കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിക്ക് കീഴിൽ കടലുണ്ടിപ്പുഴയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നാമ്പ്രാണി തടയണ നാടിന് സമർപ്പിച്ചു. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ

0: ദൂരത്തിലായി 2100 മില്യൺ ലിറ്റർ വെള്ളം സംഭരിക്കാനാകും. 12 മീറ്റർ വീതിയിൽ യാന്ത്രികമായി പ്രവർത്തിപ്പിക്കുന്ന 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയിൽ 1 ഷട്ടറും 6 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റിന്റെ സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിന്റെ ഭാഗമായി നിർമ്മിച്ചത്. തടയണ നാടിന് സമർപ്പിച്ച് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി.
1: ഇതിന്റെ ഏരിയയിലുള്ള മുഴുവൻ കിണറ്റുകളിലെയും ആ സൈഡും ഈ സൈഡും ഒക്കെ ഉള്ള സോഴ്സസിൽ മുഴുവൻ വെള്ളം ഉണ്ടാക്കും വേനൽക്കാലത്ത് പോലും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടിവെള്ള പ്രശ്നം ഈ നഗരസഭയിലെയും പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും ഒക്കെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ ഇത് വലിയൊരു പ്രോജക്റ്റാണ്. മാത്രമല്ല ഇത് സാമാന്യവും വലുതാണ്. കൗൺസിലിനെ തന്നെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം മലപ്പുറം നഗരസഭയുടെ സർവതോന്മുഖമായ ഒരു വികസനം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൊതുമരാമത്ത് മന്ത്രി ഞാനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗം ഉണ്ടായി. ഈ മുനിസിപ്പാലിറ്റിക്ക് ഞാൻ ആദ്യം ചെയർമാനായ സന്ദർഭത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ഒരു മാസ്റ്റർ പ്ലാൻ ആദ്യമായി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്നിട്ട് നോട്ടിഫൈ ചെയ്യുകയും ചെയ്യും. നമ്മൾ ചെയ്തു തന്നു വളരെ ഭാവനാപൂർവ്വം. അന്ന് നല്ല ഒരു ആർക്കിടെക്ട് ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അത്. നമുക്ക് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഗവൺമെൻറ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം നമുക്കറിയാം ഈ ജില്ലയുടെ ആസ്ഥാനം. മറ്റു തലസ്ഥാനങ്ങളെ പോലെ അത്ര അങ്ങ് വികസിച്ചിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ് ഇതൊരു പ്രോജക്റ്റാക്കി എടുത്ത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മലപ്പുറം ഒരു ഏറ്റവും വികസിത തലസ്ഥാന നഗരിയാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ പ്ലാനും തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കലക്ടർ ശ്രീ വിനോദ് അദ്ദേഹത്തെ അതിനൊരു സ്പെഷ്യൽ ഓഫീസറാക്കി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വെള്ളിയാഴ്ച മലപ്പുറം വിസിറ്റ് ചെയ്തിട്ടുണ്ട്.
0: ലോക ജനസംഖ്യാ ദിനം നാടെങ്ങും വിപുലമായി ആചരിച്ചു. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് അവബോധം പകരാനും ആരോഗ്യകരമായ പ്രസവം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് നിരവധി ബോധവൽക്കരണ പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ്, ആരോഗ്യ കേരളം, കിണാശ്ശേരി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് സൺറൈസ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫൈസൽ ബാബു MLA.
2: പ്രസവങ്ങൾ തമ്മിൽ മതിയായ ഇടവേള അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും എന്നതാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ജനസംഖ്യയെ ഭാരമായി കണ്ട ഒരു കാലമുണ്ടായിരുന്നു, ബേർഡനായിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഇന്ന് നമ്മളിപ്പോ ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് പറയാം, മനുഷ്യ വിഭവശേഷി എന്നാണ് പറയാം. ആ മനുഷ്യനെ വിഭവമായി കാണുന്ന ഒരു ലോകത്തും ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ നമ്മുടെ കോട്ടപ്പുറത്തെ ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രസവം ഇന്ന് ഒരു രോഗമായി മാറിയ ഒരു കാലമാണ്, ഒരു ഡിസീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രസവം ഒരു രോഗമല്ലല്ലോ, അത് രോഗമാകരുതല്ലോ. സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അതൊക്കെ ഒരു രോഗമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിനെ പരിഹരിക്കാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾക്കാണ് സാധിക്കുക. അപ്പൊ നാച്ചുറലായി നടക്കേണ്ട ഒരു കാര്യം അത് അങ്ങനെ തന്നെ നടക്കണം എന്നതൊരു ഗവൺമെന്റിന്റെ കൂടി പോളിസിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കോട്ടപ്പുറത്തെ വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിനെ നമുക്ക് വേൾഡ് ക്ലാസ്, ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്ന രീതിയിൽ നമുക്ക് ആശുപത്രിയെ നമുക്ക് മാറ്റാൻ പറ്റും. ഏത് സാധാരണക്കാർക്കും പ്രസവ സമയത്ത് ബില്ലിന്റെ ഭാരമില്ലാതെ, ആശുപത്രിയുടെ ചെലവിന്റെ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അത് നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമായി ആശുപത്രിയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നമ്മളും. അത് മന്ത്രിയോടൊക്കെ നമ്മൾ സംസാരിച്ചു. പ്രാഥമികമായ സൗകര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തു വരികയാണ്. അതിന്റെ ആലോചന, അതിന്റെ പ്രപ്പോസൽസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ LT സരിതകുമാരി.
3: നമ്മുടെ ലോകം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ജനസംഖ്യാ വർധനവ്. ഒരു ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള രീതിയിൽ വന്നപ്പോഴേക്കും 1987 നമ്മുടെ ജനസംഖ്യ 500 കോടി കവിഞ്ഞു. ആ ഒരു സമയത്ത് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ പ്രാധാന്യം, കാര്യങ്ങളെല്ലാം ജനങ്ങളെയും ഒന്ന് അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം. നമ്മൾ ഈ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, എല്ലാ വർഷവും ഈ ഒരു ആഴ്ച നമ്മൾ ജൂലൈ 11 to 18 ആ ഒരു ആഴ്ച ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാരം അങ്ങനെ ആചരിക്കുകയാണ്. അന്ന് തൊട്ട് ഈ ഒരു വിഷയത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ ഒരു ജനസംഖ്യാ വിസ്ഫോടനം എന്നുള്ള ഒരു സംഭവം നമുക്കൊന്ന് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പൊ നമ്മുടെ ലോക ജനസംഖ്യ 820 കോടി കവിഞ്ഞിട്ടുണ്ട്. ഇടക്കാലം വരെയും നമ്മൾ കേട്ടിരുന്നത് ലോക ജനസംഖ്യയില് 1st place ഏത് രാജ്യത്തിനായിരുന്നു കുറച്ചു മുൻപ് വരെ? ചൈനയ്ക്കായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഇന്ത്യയാണ്. നമ്മളന്ന് 2nd place ഇപ്പോൾ 1st place. അതൊരു നല്ല 1st place അല്ല, 1st place എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ 147 കോടി ആയിട്ട് നമ്മൾ 1st place, 147 കോടി ജനങ്ങളുമായിട്ട് 1st place. 141 കോടിയുമായിട്ടാണ് ചൈന 2nd place. അതിനുശേഷമുള്ള രാജ്യങ്ങളൊക്കെ 38 കോടി അത്രയൊക്കെ ഉള്ളൂ. അവർ നമ്മളെക്കാളും

0: വലിയ ഭൂപ്രദേശം ഉള്ളവർക്ക് പോലും അത്രയും ജനസംഖ്യ കുറവാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒത്തിരി കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ പല പല കാരണങ്ങളുണ്ട്. കേരളത്തിലെ ജനസംഖ്യ വികസിത രാജ്യങ്ങളെ പോലെയാണ്, നമുക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ നിയന്ത്രണത്തെക്കാൾ പ്രാധാന്യം കുട്ടികൾ തമ്മിലുള്ള ഇടവേള, അതുവഴി അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ആരോഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്.
1: ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ അഫ്സൽ ദിനാചരണ സന്ദേശം നൽകി.
2: ഈ ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം പോപ്പുലേഷൻ നമ്പർ അല്ലെങ്കിൽ ജനങ്ങളുടെ എണ്ണമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന്റെ ആ ഒരു കാര്യത്തിൽ നിന്നും മാറി കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, രണ്ട് കുട്ടികൾ തമ്മിലുള്ള സ്പേസിംഗ്, അതുപോലെ തന്നെ കൗമാര വളർച്ച തുടങ്ങി ജനങ്ങളുടെ വിവിധമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ജനസംഖ്യാ ദിനം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കുന്നതാണ്. ഇതുപോലെയുള്ള ദിനാചരണങ്ങൾ നടത്തുമ്പോൾ ആ ദിനാചരണത്തിന്റെ സന്ദേശം ആരിലേക്ക് ാണ് എത്തേണ്ടത് അല്ലെങ്കിൽ അതിന്റെ കേൾവിക്കാർ ആരാവണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയാം, ഒരുപാട് ഗവൺമെന്റ് ഒരുപാട് ആരോഗ്യ പരിപാടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുന്ന വിവ, എല്ലാവരുടെയും രക്തം പരിശോധിച്ച് അതിൽ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കുന്നുണ്ട്. അതുപോലെ അഡോളസെന്റ് ആർഷ് ക്ലിനിക്കുകളുണ്ട്, കൗമാര പ്രായക്കാരെ പ്രത്യേകം കെയർ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള ക്ലിനിക്കുകൾ, അതുപോലെ ഗർഭിണികൾക്കും ഫാമിലി പ്ലാനിംഗ് കുടുംബാസൂത്രണമുള്ള ക്ലിനിക്കുകൾ, ഇതൊക്കെ വഴി ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ഗർഭിണിയാവുന്ന സമയം മുതൽ ആ കുഞ്ഞിന്റെ കൗമാര പ്രായം വരെ അതിനെ പിന്തുടർന്ന് അതിനുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മുടെ സമൂഹത്തിനും അതുപോലെ ആ കുടുംബത്തിനും ആ കുട്ടിയും വളർച്ചയിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു കുട്ടിയുടെ ജനനവും അടുത്ത കുട്ടിയുടെ ജനനവും തമ്മിലുള്ള സ്പേസിംഗ്. ആ സ്പേസിംഗ് വളരെ പ്രധാനപ്പെട്ടതാവാൻ കാരണം, എന്നാലേ നമുക്ക് ഒരു കുട്ടിയെ നന്നായി നോക്കി അതിന്റെ വളർച്ച ഉറപ്പുവരുത്താൻ മാത്രമേ അടുത്ത കുട്ടി അതുപോലെ തന്നെ വളരുള്ളൂ.
1: ജനസംഖ്യാ ദിനാചരണത്തിന്റെയും കുടുംബാസൂത്രണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദിവ്യ.
3: സംസ്ഥാനത്ത് അനാവശ്യ ഗർഭധാരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്താണ് കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ശാരീരികമായും മാനസികമായും തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഗർഭിണിയാകുന്നതാണ് ഏറ്റവും ഉചിതം. അതായത് പ്ലാൻ പ്രഗ്നൻസിയാണ് ഏറ്റവും ഉചിതം. എന്നാൽ എത്ര ദമ്പതിമാരാണ് പ്ലാൻ പ്രഗ്നൻസി ആയിരുന്നത്? ഒരു 30-50% മാത്രം. മറ്റൊരു കൂട്ടരാകട്ടെ ഗർഭിണിയായിപ്പോയി, ഇനി ഇത് തുടരാമെന്ന നിലപാടിൽ വരുന്നവരാണ്. മറ്റൊരു കൂട്ടർ എന്തു വന്നാലും ഈ ഗർഭം തുടരാൻ പറ്റില്ല, ഏതെങ്കിലും രീതിയിൽ ഇത് ആഘോഷനാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞു വരുന്നവരാണ്. ഇവരനുഭവിക്കുന്ന ശാരീരിക മാനസിക സംഘർഷം അത് കുറച്ചൊന്നുമല്ല. ഈ ലോകത്ത് ഇത്രയധികം ഗർഭനിരോധന മാർഗങ്ങൾ ലഭ്യമാണെന്നിരിക്കെ എന്തിനാണ് ഈ അനാവശ്യ ശാരീരിക മാനസിക സംഘർഷത്തിന് വഴിയൊരുക്കുന്നത്? അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണോ അതോ അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണോ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രസവം കഴിഞ്ഞ് അടുത്തൊരു പ്രസവത്തിനിടയിൽ കുറഞ്ഞത് ഒരു 3 വർഷമെങ്കിലും ഗ്യാപ്പ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിനും അതുപോലെ കുടുംബഭദ്രതയ്ക്കും അത്യാവശ്യമാണ് എന്നതാണ്. പലർക്കും പല രീതിയിൽ തരത്തിലുള്ള ആശങ്കകളുള്ള ഒരു ടോപ്പിക്കാണ് ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ച്. പല രീതിയിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. സ്ത്രീയുടെ വയസ്സ്, ആരോഗ്യസ്ഥിതി, ഇനി കുട്ടി വേണോ വേണ്ടയോ എന്ന അവരുടെ തീരുമാനം, ഇതിനെല്ലാം ആസ്പദമാക്കിയാണ് ഏത് രീതി വേണമെന്ന് തിരഞ്ഞെടുക്കുന്നത്. അതിലൊന്നാമത്തേത് നാച്ചുറൽ മെത്തേഡ് അഥവാ സ്വാഭാവികമായ രീതി. അതിൽ വരുന്നതാണ് മരുന്നുകളോ ഉപകരണങ്ങളോ ഉപയോഗിക്കാതെ ശരീരത്തിലെ ഹോർമോണിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്ന രീതി. രണ്ടാമത്തേതായ രീതി എന്ന് പറഞ്ഞാൽ താൽക്കാലിക മെത്തേഡ്. ഇതിൽ കോണ്ടംസ്, ദിവസേന കഴിക്കുന്ന ഗുളികകൾ, ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന കോപ്പർ ടീ, ഇംപ്ലാന്റ്സ്, ഇഞ്ചക്ഷൻ ഇതെല്ലാം വരും. കുടുംബം പൂർണ്ണമാക്കിയ ദമ്പതികൾക്ക് സ്ഥിര രീതി അതായത് പെർമനന്റ് മെത്തേഡ്സ്, സ്ത്രീകളിൽ പ്രസവം നിർത്തുന്ന ഓപ്പറേഷനും പുരുഷന്മാരിൽ NSV നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്ന പ്രൊസീജിയറുമാണ് ഇതിനായി നമ്മൾ ചെയ്യുന്നത്. കുടുംബാസൂത്രണം സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, പുരുഷന്മാർക്കും ഇതിൽ സജീവ പങ്കാളിത്തം വഹിക്കാം. എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ഇതെല്ലാം സൗജന്യമായി ലഭിക്കുന്നതുമാണ്. ഈ ലോക ജനസംഖ്യ ദിനത്തിൽ ആരോഗ്യപരമായ കുടുംബത്തിനും ആരോഗ്യകരമായ സമൂഹത്തിനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
1: വാർത്ത തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് BK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്ത തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
4: ആകാശവാണി കോഴിക്കോട്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൗമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോൾ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൗമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ 2-3 വർഷം മുമ്പേ അതിനെപ്പറ്റി കുറേ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിൻ്റെ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ പിയേഴ്സിൻ്റെ കൂടെ ഒരുപാട് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിൻ്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിന് അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടുത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എൻ്റെ അറിവിൽ. സോ എൻ്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാരൻ വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇൻട്രാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോൾ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കി, ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്കിവിടെയും ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് കുറേ കൂടെ ഈസിയായി. അവർ കുറേ കൂടെ ആദ്യം വന്നപ്പോൾ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് എനിക്ക് പോവാൻ. പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോൾ അവർ ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോൾ അവർക്ക് കുറേ കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
2: അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി, ഇപ്പം നിങ്ങളെ നമ്മൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെ അങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പോൾ നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
3: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ്

0: സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ, ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ്.
1: പോഷണം പോഷണം
0: അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ കീ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻ്റ് പീരീഡിൽ മാത്രമല്ല, പക്ഷെ ഈ അഡലസൻ്റ് പീരീഡിൽ നമ്മൾ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
1: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നതന്നെയാണ്. മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത്. അതി ഉറക്കത്തിൻ്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടൽ, അങ്ങനെ അങ്ങനെ പോകുന്നു വേറൊരു സെറ്റ്. മൂന്നാമത്തേതാണ് ഈ ശാരീരികമായിട്ടൊരു ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അതിവിടെയും ശരി തന്നെയാണ്. മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിലിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പോൾ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്?
0: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത US ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മളുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ US എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എക്സ്പെഷ്യലി, ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രായത്തിൽ തൊട്ട് ഒബിസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കൻ്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആൾക്കാൾ ഓവർ വെയിറ്റ് ആണ് എൻ്റെ പ്രായത്തിൽ തൊട്ട്.
1: ഇവിടെയും ഇപ്പം നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്. അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പോൾ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്കുള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മൾ ഇത് ശരി തന്നെയല്ലേ, ഇവിടെയും ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടെ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നാ, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
0: അതെ, എന്നുവെച്ചാൽ നമ്മളെ നമ്മളുടെ പ്രായമാകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട് എല്ലാം എന്തും ചെയ്യാം. പക്ഷേ ഈ സമയത്താണ്, ഈ ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്ന് സോ ഞാനും എൻ്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ് ഞാൻ ഫോക്കസ് കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാൻ്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
1: നല്ലൊരു നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്തൊരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലേ? ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. മഹാദേവിൻ്റെ നിരീക്ഷണം ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
0: എന്നു വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എൻ്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോൾ ഉറക്കാൻ പറ്റുന്നില്ല. അവർ വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ്

0: നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാം ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ, ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കുക. അപ്പൊ രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്, നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് വരും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ, എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ
1: ആരോഗ്യപരമായ ഒരു ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ.
0: അതെ,
1: ശരിയാണ്. ഉറക്കത്തിൽ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളായ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷാകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. ഈ മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ, ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
0: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ആത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നത്, പക്ഷെ അവർക്ക് പഠിക്കാൻ അത്ര
1: സ്പോർട്സുകാർ മാത്രം.
0: അതെ അതെ, അവരാണ് എല്ലാ ദിവസവും നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്നത്രോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ് തോന്നുന്നത്?
0: ഒരു മണിക്കൂർ പോലും വേണ്ട. എന്ന് വെച്ചാൽ
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ,
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ് ഡെയിലി കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രമല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസെന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടുതൽ. എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല, എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിന് ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻറ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്നത് ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ആ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പൊ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ഒരു സിംഗിൾ സെന്റൻസ് അല്ലെ രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവായിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവിന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
0: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്റ്റും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്തെന്ന് വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേ കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും. നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേ കൂടെ എളുപ്പമാകും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേ കൂടെ എളുപ്പമാകും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു സാധനം ഇമ്പ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അത്
1: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ, നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ? കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതായിപ്പോൾ മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാകട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിലുണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. വിയറ്റ്നാം

മിലെ ഫുക്കോക്ക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘദീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കൊമേഴ്സ് സിഇഒ, ICEX സ്പെയിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17 തീയതികളിൽ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന പീയൂഷ് ഗോയൽ ഇന്ത്യ ഫിൻലാൻഡ് ബിസിനസ് റൗണ്ട് ടേബിൾ യോഗത്തിലും പങ്കെടുക്കും. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിന് യുവജനകാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 15 മുതൽ 29 പ്രായക്കാരായ യുവാക്കൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലോ സൃഷ്ടികൾ സമർപ്പിക്കാം. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണമെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർഗോഡ് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കളക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ 500,000 വരെ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു.

0: എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ആദ്യ ആളില്ല ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാ പേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800117800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇനി വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായ വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്ക സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. നിതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി പരപ്പ ബ്ലോക്കിലെ 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് തയ്യാറായി. നിലവിൽ 7 ആരോഗ്യ കേന്ദ്രങ്ങൾ NQAS നിലവാരത്തിലേതാണ്. 44 കേന്ദ്രങ്ങളെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ 72 വാർഡിൽ അംഗനവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്തത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടു. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. July 23 റെസ്റ്റ് ഹൗസിലെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മന്ത്രി K മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങേൽ സർഗാലയയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൗൺ ഹാളിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. PN പണിക്കർ അനുസ്മരണ വായനാദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. PN പണിക്കർ ഫൗണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫോർഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. K ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ 52 സ്കൂളുകളിൽ നിന്നും 83 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ കൂത്താളി VHSS വിദ്യാർത്ഥി ഗൗതം S നാരായൺ 1, എളേറ്റിൽ MJHS വിദ്യാർത്ഥി അമിൽ ഫയാസ് 2 സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മത്സരത്തിലെ വിജയികൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. സംസ്ഥാനതല വിജയിക്ക് 1,00,000 രൂപയാണ് സമ്മാനത്തുക. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജനീഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA മാർക്കും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11:30 കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലി മരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്, സമയം

പത്ത് മണി കഴിഞ്ഞ് 25:18. 438.6 മീറ്ററിലെ പ്രഭാത പരിപാടികൾ സമാപിക്കുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മഞ്ഞിൽ മായം സായം കാലം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. കെ എസ് ആർ ടി സിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. ഡീസൽ സബ്സിഡി അനുവദിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കും ബസ് ചാർജും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവൺമെന്റിന് കോടതി അല്പം സ്വാതന്ത്ര്യം നൽകണം.

മെന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചതെന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയോട് ബഹുമാനക്കുറവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിലായതിനാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ലെന്നും ഇതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും മുരളീധരൻ അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. നെന്മാറ പോത്തുണ്ടി സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. 2025 ജനുവരി 27 സംഭവം. അയോധ്യ രാമക്ഷേത്ര കാണിക്ക മോഷണ വിഷയത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും വേണുഗോപാൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് ഉചിത തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്ര പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എണ്ണ വിപണന കമ്പനികൾ വിതരണം ചെയ്യുന്ന E20 പെട്രോൾ BIS നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ, പെട്രോൾ എന്നിവ പൂർണ്ണമായും കലരുന്നവയാണെന്നും ഇന്ധനം നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ വേർപെടുകയോ പാളികൾ രൂപപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യവ്യാപക നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടത്തിന് യുവജന കാര്യ കായിക മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിന് മേരാ യുവഭാരത് പോർട്ടലിൽ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നൃത്തം, സംഗീതം, റീൽസ്, ഹ്രസ്വചിത്രം, തെരുവുനാടകം, സ്ലാം പോയട്രി എന്നിങ്ങനെ 5 സർഗാത്മക വിഭാഗങ്ങളിലായാണ് മേരാ യുവഭാരത് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800 11 7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. വിമാനയാത്രാ കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. കേരളത്തിലെ പാർട്ടി നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നതായാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിയറ്റ്നാമിലെ ഫുക്വാക് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും രാത്രി കൊട്ടാരക്കരയിലെത്തിക്കും. പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ

യുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ യു എസ് നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും ഐ ആർ ജി സി അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റ് വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജനീഷിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരണം നൽകി. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നിയോജകമണ്ഡലം എം എൽ എ ടി ഒ മോഹനന്റെ ഓഫീസ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ എം പി, മേയർ പി ഇന്ദിര എന്നിവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വില്ലൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. ഇതോടെയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പാലാ നഗരസഭാധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ എൽ ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ നാളെ മുതൽ 4 ദിവസം കൌൺസിൽ യോഗം നഗരസഭാധ്യക്ഷ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുൻപ് എൽ ഡി എഫ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. കുന്നംകുളം പഴഞ്ഞിയിൽ 4 കുടുംബത്തിലെ പിതാവും മകളും മരിച്ച നിലയിൽ. മാടക്കപ്പറമ്പിൽ സിബി, മകൾ അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യാശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുക. പി എൻ പണിക്കർ അനുസ്മരണ വായനാ ദിന വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. പി എൻ പണിക്കർ ഫൌണ്ടേഷനും പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും കാൻഫഡും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കെ ജയന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വർണവില കുറഞ്ഞു. പവന് 1040 രൂപ താഴ്ന്ന് 1,04,800 രൂപയായി. ഗ്രാമിന് 13,100 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകളുമായി മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാന നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞു മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ രാത്രി വിമാനമാർഗം മുംബൈയിലെത്തിക്കും. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് മറ്റന്നാൾ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട

0: ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്തിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-29 ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM_X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥ

0: കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവെപ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിലെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുത്തു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമാണിതെന്നും IRGC അറിയിച്ചു. രാജ്യത്തെ സ്വയം പര്യാപ്ത ജല മാനേജ്മെന്റിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയ സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച ദേശീയതല മാസ്റ്റർ ട്രെയിനേഴ്സ് പരിശീലനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി കെ മുരളീധരൻ വടകര ടൌൺഹാളിൽ ഉച്ചയ്ക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസും മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് ഉചിത സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ നിയോജകമണ്ഡലം MLA TO മോഹനന്റെ ഓഫീസ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ MP, മേയർ P ഇന്ദിര എന്നിവർ പങ്കെടുത്തു. കോഴിക്കോട്ട് ബ്രൌൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശി പിടിയിൽ. മുഹമ്മദ് അയാത്തുൽ എന്നയാളെ 19 ഗ്രാമിലധികം ബ്രൌൺ ഷുഗറുമായി ഡാൻസാഫും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് പേര് ക്ഷണിച്ചു. ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്ത ചുണ്ടൻ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന വേഴാമ്പലിനാണ് പേര് നിർദ്ദേശിക്കേണ്ടത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇടാം, തിരിച്ചു വിളിക്കാം 9400024440. ഇതാണ് നമ്പർ 9400224440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. ബോഡിഗാർഡ് എന്ന ചിത്രത്തിൽ നിന്നാണ് നമ്മുടെ ആദ്യ ഗാനം. രഞ്ജിത് ഗോവിന്ദ് പാടിയ ഈ പാട്ട് കേട്ടതിന് ശേഷം കോളുകളിലേക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾ ആവശ്യപ്പെടാം, വാട്സപ്പിലൊരു ഹൈട്ടാൽ മതി. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400024440. ഹലോ, നമസ്കാരം. ശാന്ത രമേഷ് മൂഴിക്കൽ.
1: മൂഴിക്കൽ
0: ചെറുവറ്റയും കൂടെ ചേർക്കണം. മൂഴിക്കൽ.

0: വേറെ, ചെറുവറ്റ വേറെ, പാലത്തിന് അപ്പുറോ ഇപ്പുറോ.
1: അതാണ് ചെറുവറ്റ എന്ന് പറയുമ്പോ അധികം ആള് അറിയില്ലല്ലോ, മോഹിക്കലാകുമ്പോ
0: അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് വിശേഷം?
1: എങ്ങനെ പോണ്? രണ്ടു മക്കളുണ്ട്, ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. മക്കളെ രണ്ടാളും
0: കേരളത്തിലെ എല്ലാ വീടുകളിലെയും പോലെ ഏതാണ്ട് അമ്മയും അച്ഛനും മാത്രം. അവരൊക്കെ നാട്ടിലുണ്ടോ അതോ ഇത് പുറത്തെങ്ങാനാണോ?
1: ഓ, വരലുണ്ട് സാറേ, ആഴ്ച കാഴ്ചക്ക് വരും.
0: ആ ശരി, ഇവിടെ ഇതിപ്പോ ശാന്തേജി പറഞ്ഞ കേട്ടതൊന്നും, ഞാനൊരു സർവജ്ഞനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാ
1: വിഷയം
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സന്തോഷം സന്തോഷം.
1: അതൊക്കെ ഒരു ആസ്വദിക്കാനുള്ള ഒരു കണ്ടന്റ്, അതുകൊണ്ടാ വിളിക്കാണ്ടൊക്കെ വിളിക്കാനും മോഹമുണ്ട്. പക്ഷെ സാറ് പറയുന്നതൊക്കെ ഇങ്ങനെ കേക്കിട്ട് ആസ്വദിക്കാനും ഒരു
0: സന്തോഷം, താല്പര്യമുണ്ട്. സന്തോഷം, വളരെ സന്തോഷം. ഹസ്ബൻഡിന്റെ പേരെന്താ? രമേഷ്?
1: രമേഷ്
0: അവിടെയുണ്ടോ?
1: ഊണിന്റെ
0: കാര്യം രണ്ടു വാക്ക് പറയാം.
1: മീൻകറിന്റെ, മീൻ പൊരിച്ചതിന്റെ, ഉണ്ടാക്കിയതിന്റെ, സാറ് ഇങ്ങനെ ചോദിക്കുന്നേ ഞാൻ കേക്കലുണ്ട്.
0: അപ്പൊ അതെ, അഥവാ വിളിച്ച് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചു അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശാന്തേച്ച എല്ലാ ഒരുക്കവും റെഡിയാണ്, എല്ലാ അറേഞ്ച്മെന്റ്സും റെഡിയാണ്. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഉത്സാഹമുള്ള കാര്യമാണ്. ഏത് പാട്ടൊക്കെ? സന്തോഷം കേട്ടോ. പാട്ട്
1: ഏത് വെച്ചാലും വിരോധമില്ല, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാലും. എനിക്ക് പാട്ടും പാട്ടിനോട് ഇഷ്ടമാണ് സാറേ.
0: എന്നാ ശരി, ഒരു പാട്ട് വെക്കാം, കാഴ്ചയിൽ ഒരു പാട്ട് വെക്കാം.
1: ആയിക്കോട്ടെ
0: കുഞ്ഞ്, ആ നിനക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ രമേശേട്ടനോട് പറയൂ കേട്ടോ, മക്കളോടും. ഓക്കെ,
1: രമേശേട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അടുത്ത് ഇപ്പം പോയി വന്നതാ, ടൗണിൽ പോയി വന്നതാ.
0: അതെല്ലേ, ഓക്കെ. ഓ, വെൽക്കം വെൽക്കം വെൽക്കം,
1: വലിയ ഉപകാരം.
0: ഓ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഗാനോത്സവം.
1: ആ നമസ്കാരം നമസ്കാരം.
0: ഗംഗാധരൻ മാസ്റ്റർ ആണ് അല്ലേ? വെട്ടം.
1: അതെ അതെ.
0: എന്താണ് മാഷെ വിശേഷങ്ങളൊക്കെ? മാഷെ ഇപ്പൊ സെർവ് ചെയ്യുന്നുണ്ടോ അതോ റിട്ടയർ ചെയ്തോ?
1: ഞാൻ കഴിഞ്ഞ April 30 റിട്ടയർ ചെയ്തു.
0: ഈ ജസ്റ്റ് ഇപ്പോ?
1: അതെ അതെ അതെ അതെ.
0: ഓ, അപ്പൊ മാസങ്ങളായിട്ട്, ഏപ്രിൽ മെയ് ജൂൺ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ.
1: അതെ അതെ.
0: അപ്പോ മാഷ്ക്ക് അതായിട്ട് ഒരു അഡ്ജസ്റ്റ്. എവിടെയായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നേ?
1: ഞാൻ പഠിച്ച സ്കൂൾ തന്നെ, തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി.
0: ഓ ആ ശരി, അതൊരു റയർ അനുഭവം കൂടി ആയിരിക്കും അല്ലേ? പഠിച്ചടുത്ത് തന്നെ അധ്യാപകനായി വരുന്നു.
1: ജില്ലയിൽ കുറെ 13 വർഷം പാലക്കാടായിരുന്നു.
0: അതെയോ, പിന്നെ വന്നത് അങ്ങോട്ട് അല്ലേ?
1: പിന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ച് ഇവിടെ വന്നു. ഇവിടെ ഒരു 17-18 കൊല്ലം ഇവിടെ വർക്ക് ചെയ്തു.
0: ഓ, ഒരു ലോങ് കരിയർ ആണല്ലോ.
1: അതെ അതെ,
0: വളരെ യങ് ആയിട്ട് സർവീസിൽ കയറാൻ പറ്റി.
1: അതെ,
0: അപ്പോൾ നല്ല ഒരു 3 പതിറ്റാണ്ടിലേറെ കുട്ടികളോടൊപ്പം ഇരുന്നു. അപ്പോൾ ഒരു പ്രദേശത്തുള്ള അധ്യാപകൻ തന്നെ അവിടെ തന്നെ ടീച്ചറായിട്ട് വരുമ്പോൾ കുറേ കാര്യങ്ങളെ കുടുംബങ്ങളെയും വീട്ടുകാരെയും ഒക്കെ അറിയുകയും ചെയ്യും അല്ലേ?
1: തീർച്ചയായും.
0: എന്താ മാഷിന്റെ എക്സ്പീരിയൻസ്? നന്നായിരുന്നിരിക്കുമല്ലോ അല്ലേ?
1: അതെ അതെ, നല്ല അനുഭവങ്ങൾ തന്നെയുള്ളത്.
0: ആ ഹാ, ഇപ്പോൾ ക്ലാസ് റൂം മിസ് ചെയ്യുന്നുണ്ടോ?
1: അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്.
0: 30 കൊല്ലം പഠിപ്പിച്ച ഒരാളോട് അങ്ങനെ ചോദിക്കുന്നതിൽ
1: മാത്രല്ല, ഞാനൊരു 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വെള്ളിമാട് എന്നൊരു ഒബ്സർവേഷൻ ഹോം ഉണ്ട്,
0: നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോഷ്യൽ വെൽഫെയറിന്റെ.
1: അതിലാണ് എനിക്ക് ആദ്യം സ്പെഷ്യൽ ടീച്ചറായിട്ടാണ് ആദ്യം ജോലി കിട്ടിയത്.
0: അപ്പോ അവിടെയും ഉണ്ടായി കുറെ കാലം പഠിപ്പിക്കുന്ന,
1: 3 വർഷത്തിന്റെ അടുത്ത്.
0: എന്നിട്ടാണ് പിന്നെ സ്കൂൾ റെഗുലർ മറ്റു സ്കൂളിലേക്ക് മാറിയത്?
1: ആ, സാധാരണ സ്കൂൾ, മറ്റേ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്.
0: അതെ അതെ.
1: അതത്ര ഒരു സുഖം പോരാന്ന് തോന്നി. PSC ഇവിടെ കിട്ടിയപ്പോ
0: എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. അപ്പൊ കോഴിക്കോട് അവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾക്കറിയാം. നമ്മുടെ ഇവിടെ വെള്ളിമാടുന്ന് ആണല്ലോ അതിപ്പോ സോഷ്യൽ വെൽഫെയർ വലിയൊരു കോംപ്ലക്സ് ആയിട്ടൊക്കെ മാറി. ഇപ്പൊ അത്
1: വലിയ കോംപ്ലക്സിൽ അതിലൊരു ഒരു സ്ഥാപന
0: വിഭാഗമാണ്. അതെ അതെ, മുമ്പ് അധികം സ്ഥാപനങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല അല്ലേ മാഷ് പഠിപ്പിക്കുമ്പോഴൊക്കെ?
1: ഞാനന്നില്ല, അവിടെ ഒബ്സർവേഷൻ ഹോം ഉണ്ട്, പിന്നെ സ്ത്രീകൾക്കായിട്ടുള്ള 2-3
0: ട്രാൻസിറ്റ് ഹോം പോലെയൊക്കെ ഉള്ള. അപ്പോ ഞാൻ എന്താണ് മാഷ വിശേഷം? നമ്മളെ മാഷ ആവശ്യപ്പെട്ടത് ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു പാട്ടാണ് അല്ലേ? ആ, നമ്മളെ ഖദീജയിലെ കരളിൽ വിരിഞ്ഞ റോജ.
1: അതെ, കരളിൽ വിരിഞ്ഞ റോജ എന്നുള്ള പാട്ട്,
0: യൂസഫ് അലി, MS ബാബുരാജ് ടീമിന്റെ. എന്തായാലും മാഷ
1: ജാനകി അമ്മ ഒരുപാട് ഇഷ്ടമാണ്, റേഡിയോ ഒരുപാട് ഇഷ്ടമാണ്.
0: അതെ,
1: പ്രത്യേകിച്ച് റിയൽ FM-ന്റെ.
0: ഓ,
1: ആയിക്കോട്ടെ,
0: സന്തോഷം. എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ പാട്ട്, ജാനകിയമ്മയുടെ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് എത്ര വലിയ ഒരു മഹാപ്രതിഭയായിരുന്നു.
1: വൈവിധ്യങ്ങൾ ശബ്ദത്തില്,
0: അതെ, അതിന്റെയൊക്കെ
1: ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു ഗായിക എന്നുള്ള നിലയിൽ അവരുടെ സിംപ്ലിസിറ്റി ഉണ്ടല്ലോ, മനുഷ്യസ്ത്രീ എന്ന നിലയിലുള്ള സിംപ്ലിസിറ്റി, എല്ലാറ്റിലും, വേഷത്തിലും, നടപ്പിലും, ഭാവത്തിലും, സംസാരത്തിലും ഒക്കെ ഉള്ള ആ എളിമ,
0: അത് അനന്യം. പ്രത്യേകിച്ച് കലാമേഖലയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അനന്യം എന്ന് തന്നെ പറയേണ്ടതുണ്ട്.
1: അത് തന്നെ അനന്യം, അനന്വയ ചാരുത, അനന്വയം എന്നും പറയാം, മറ്റൊന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത.
0: അതൊക്കെ കാണുമ്പോ നമ്മളെ സാധാരണ മനുഷ്യർക്ക് ഒരു വലിയ പ്രചോദനവും അല്ലേ, മനുഷ്യരോട് ഒരു തന്നെ ഒരു സ്നേഹം കൂടുതലൊക്കെ തോന്നും.
1: തീർച്ചയായും തീർച്ചയായും.
0: എന്തായാലും നമുക്ക് പ്രണാമങ്ങളോടെ പാട്ട് കേൾക്കാം.
1: അതെ അതെ, അപ്പൊ ഈ ഒരു ഗാനാർത്ഥന ജാനകി അമ്മയ്ക്ക് വേണ്ടി.
0: ആവട്ടെ ആവട്ടെ. ഓക്കെ മാഷേ, താങ്ക് യു, താങ്ക് യു,
1: താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു.

0: ഹലോ, നമസ്കാരം റീജ.
1: ഹലോ.
0: ആ റീജ, നമസ്കാരം.
1: നമസ്കാരം.
0: എവിടെയാ സ്ഥലം?
1: ഒളവണ്ണ കൊടിനാട്ട് മുക്ക്.
0: ആ ഹാ, കൊടിനാട്ട് മുക്ക്. ആ ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ? കുറെ പ്രാവശ്യമായി അങ്ങനെ കാട്ടിൽ നിന്ന് നിരാശപ്പെടുന്നു അല്ലേ? ജൂൺ 23 തുടങ്ങിയ കാത്തിരിപ്പാണ്.
1: കാത്തിരിപ്പാണ്. ഞാനൊരു റേഡിയന്റെ ഒരു ഏറ്റവും വലിയ ഒരാളാണ്. എത്രയോ കാലം മുന്നേ ഇത് പറയണേ തള്ള 2007
0: മുതൽ. അത്രയും
1: പ്രിയപ്പെട്ടാണ്
0: മാധ്യമമാണ് റേഡിയോ. റേഡിയോ വിട്ടിട്ട് കളിയുമില്ല.
1: ടെൻഷനൊക്കെ പോവാൻ ഏറ്റവും നല്ല സാധനമാണ് അതെന്നാല് റേഡിയോ.
0: അതൊരു അനുഭവസ്ഥ. നമ്മുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടിരിക്കുന്ന ഒരു ഇതൊരു അനുഭവസ്ഥയുടെ സാക്ഷ്യമായിട്ടാണ് എടുക്കേണ്ടത്. അതെ, ഒരുപാട് പേര് ഇത് പറയാറുണ്ടെങ്കിലും നമ്മുടെ ഒരാളത് എടുത്തു പറയുമ്പോ നമ്മള് ശ്രദ്ധിക്കണ്ടേ?
1: അതന്നെ. എന്റെ അമ്മ ഏറ്റവും പാട്ടുകാരിയാണ്. പ്രായമുള്ള 80 വയസ്സായിക്കണേ. ലീന ആണ്. താരമ്പാട്ട് താഴത്ത് എന്റെ അനിയത്തിന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കണത്. അപ്പം സുഖമില്ലാത്തോണ്ട്
0: മനസ്സിലായി.
1: ചെറിയ പ്രായമുള്ളതുകൊണ്ട് അവിടെ വേണപ്പോ.
0: ശരി,
1: അതുകൊണ്ടാണ്. അതും പാട്ടാത്തിയാണ്
0: അമ്മയും. അതെ അല്ലേ?
1: അമ്മ നല്ല പാട്ടാത്തിയാണ്. മോളും എന്റെ മോളും പാട്ടാത്തിയാണ്.
0: ശരിയാ, 3 തലമുറകൾ. റീജയ്ക്ക് താല്പര്യം പാട്ടിൽ പാടുവോ? റീജ പാടുവോ അതോ കേൾക്കുള്ളൂ?
1: ചെറുതായിട്ടൊക്കെ പാടും.
0: അധികം കേൾക്കാനാണ് താല്പര്യം?
1: കേൾക്കാനാണ് താല്പര്യം.
0: മോളുടെ പേരെന്താ?
1: സ്വാതി.
0: സ്വാതി. എത്ര വലിയ കുട്ടിയാണോ?
1: വലിയ കുട്ടിയാണ്. MBA
0: പഠിച്ചു കഴിഞ്ഞു.

0: എക്സാമിന് പോയിക്കിന്.
1: ഓഹോ, അത് ശരി. അപ്പൊ എക്സാം ഒക്കെ നന്നായി വരട്ടെ അല്ലേ. കുട്ടികളൊക്കെ പഠിച്ച ഒരു സ്വന്തം കാലിലാവുക എന്നുള്ളൊരു സന്തോഷം.
0: അതന്നെ മോനെ ഐ ടി ആ കഴിഞ്ഞ ഒരു എഞ്ചിനീയർ ജോലിക്ക് കേറിക്കണ്. ഭർത്താവ് പിന്നെ ഇതാണ്,
1: ജോലിക്ക് പോകുന്നു. ഓക്കെ, എന്താ അദ്ദേഹത്തിന്റെ പേര്?
0: ഷനിൽ, ഷനിൽ ടി.
1: മോന്റെ പേര് മാത്രം പറഞ്ഞില്ല,
0: ജിതിൻ, ജിതിൻ ഷനിൽ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരു പാട്ട് കേൾക്കാലോ.
0: ഓക്കെ,
1: എല്ലാവരോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ. ഓ,
0: സന്തോഷമായി.
1: ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഈ മെസ്സേജ് വന്ന് കുമി മറിയുമ്പോ നമുക്ക് അതിനിടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ ഇതിപ്പോ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ, ഞങ്ങളെ എല്ലാ വൈകുന്നവരെ വൈകിയാലും കിട്ടും, പക്ഷെ ഞങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്കും
0: മനസ്സിലായിട്ടുണ്ടാവും.
1: നിറക്കൂട്ടിലെ പൂമാനമേ അല്ലേ?
0: പൂമാനമേ.
1: ആ, എന്നാ കേൾക്കാം.
0: ഓക്കെ ഓക്കെ.
1: ഓ ശരി. ആ
0: ശരി ശരി.

0: പള്ളിക്കൽ ബസാർ. ആ ഹാ,
1: വീട് എയർപോർട്ടിൻ്റെ അടുത്ത്.
0: ആ എയർപോർട്ടിൻ്റെ അടുത്താ. അതിൻ്റെ അപ്പം പള്ളിക്കൽ ബസാറും അതിൻ്റെ അപ്പുറം ആ ഭാ അടുത്ത് തന്നെയല്ലേ? രണ്ടും ലൊക്കേഷൻ അടുത്തടുത്തല്ലേ?
1: അവിടെ കമ്പില്ല.
0: ആ ജോലി ചെയ്യാ
1: ചെരുപ്പിൻ്റെ.
0: ആ ആ ഏരിയ മുഴുവൻ ഫുട്വെയർ ഇൻഡസ്ട്രിയുടെ ഒരു ഹബ്ബല്ലേ?
1: അതെ അതെ അതെ.
0: എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്വെയർ ഇൻഡസ്ട്രി ഉള്ളത് ഈ ഭാഗത്താണോ?
1: ഓ ഉണ്ടാവും ഉണ്ടാവും.
0: നമ്മുടെ ഒരുപാട് ബ്രാൻഡുകൾ കോഴിക്കോട് നിന്നുണ്ടല്ലോ.
1: ഓ കാക്കഞ്ചേരി ഗിംഫ്രണ്ട് എടുത്തുണ്ട്.
0: അതെ, അവിടെ ഒരു ഏരിയ ആണ്. യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് കുറേ കടകൾ, റോഡ് സൈഡിൽ തന്നെ കുറച്ചൊക്കെ കാണാം. പിന്നെ അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അല്ലേ?
1: അതെ അതെ.
0: ഇതിനെ കൂട്ടി ഈ ഫീൽഡിലായിട്ട് കുറെ കാലമായോ?
1: ഞാനിപ്പോ 2002 ഇവിടെ വന്നിട്ടുണ്ട്.
0: ആ ഹാ, അപ്പൊ 25 കൊല്ലം ആവാറായി. അതെ, അപ്പൊ കമ്പനിയിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്ത ജീവനക്കാർക്ക് എന്തെങ്കിലും ആദര പരിപാടിയൊക്കെ ഇനി അടുത്ത കൊല്ലം നടത്താൻ പറയണം അല്ലേ? നമ്മളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരേപോലെ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമർപ്പണമാണ്. കമ്പനി നമ്മളെ നോക്കുന്നു രണ്ടും ഉണ്ടല്ലോ, അങ്ങോട്ടും ഉണ്ട്
1: ഇങ്ങോട്ടും ഉണ്ട്.
0: അപ്പൊ രണ്ടിനുള്ളൊരു ഒരു ആഘോഷ പരിപാടിയൊക്കെ നടത്താൻ മാനേജ്മെന്റിനോട് പറയണം കേട്ടോ അടുത്ത
1: കൊല്ലം.
0: ഒരു സന്തോഷമല്ലേ ഇതൊക്കെ?
1: സന്തോഷം.
0: വേറെന്തൊക്കെയാ?
1: വേറെന്താ അങ്ങനെ പോകുന്നത്?
0: ജോലി സ്ഥലത്താണോ?
1: ആ ജോലി സ്ഥലത്ത് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കാം.
0: അവിടെ ഭക്ഷണ സൗകര്യം ഉണ്ടോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണോ?
1: വീട്ടിൽ നിന്ന് കൊണ്ടുവരും.
0: ഓക്കെ ഓക്കെ. അപ്പോ കൂടെയുള്ള ആൾക്കാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ ജോലി ചെയ്യുന്നവരോട്. വീട്ടിലെ റേഡിയോ കേൾക്കാറുണ്ടോ?
1: വീട്ടില് റേഡിയോ ഇഷ്ടമായിട്ടുണ്ട്.
0: അപ്പൊ ഇപ്പൊ വീട്ടിലെ വീട്ടിലുള്ളവർ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ അല്ലേ?
1: കേൾക്കുന്നു. 1, 2, 3 റേഡിയോ ഉണ്ട്.
0: മൂന്നെണ്ണത്തിൽ നിന്ന് പല പല നിലയങ്ങളാണോ അതെ ഒരേ നിലയങ്ങളാണോ?
1: ഫസ്റ്റ് കിച്ചണിൽ ഓൺ ആക്കി വെക്കും.
0: ആ അങ്ങനെ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് എന്നുള്ളല്ലേ? ഓക്കെ.
1: എനിക്കായിട്ട് സെപ്പറേറ്റ് റേഡിയോ ഉണ്ട്.
0: അതെ, അപ്പൊ അത്രയ്ക്കും ഇഷ്ടമാണ് റേഡിയോ.
1: റേഡിയോ എത്ര കാലം.
0: ആ വളരെ സന്തോഷം. ഇതുപോലെ ഇപ്പൊ ഇന്ന് വിളിച്ചപ്പോ നേരത്തെ വിളിച്ച ചേച്ചിയൊക്കെ അതുപോലെ വളരെ താല്പര്യത്തോടെയാണ് റേഡിയോനെ കാണുന്നത്.
1: എത്ര കാലം, നമ്മളൊക്കെ പാട്ടിന്റെ ഒരു ഇതാണ്.
0: ഞങ്ങൾക്ക് അതുപോലെയുള്ള ഒരുപാട് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ ആ ഒരു അവരുടെ അനുഭവങ്ങൾ ഈ പരിപാടിയിലൂടെ പങ്കുവെച്ച് കേൾക്കുമ്പോൾ അത് ഇവിടെ ഇരിക്കുന്നവർക്കും അതൊരു ഉത്സാഹം കൂടും. ഓക്കെ. അതെ, നിങ്ങളെ ആ പ്രദേശത്തുള്ളവരാണല്ലോ അല്ലേ? അപ്പൊ നന്ദനത്തിന്റെ പാട്ടാണെന്ന് കേൾക്കണ്ടേ
1: അല്ലേ?
0: കാർമുകിൽ വർണ്ണന്റെ അതല്ലേ? ശരി, അപ്പോ ഒരിക്കൽ കൂടി സ്നേഹം കേട്ടോ. ശരി.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം സാർ.
2: അരിന്ദാശൻ, എന്താണ് വിശേഷം കൊയിലാണ്ടിയില്?
3: അരിന്ദാശൻ കൊയിലാണ്ടി റിട്ടയർ ചെയ്ത് 24 കൊല്ലായി.
2: അതെല്ലേ. ആ, നമുക്ക് കുറെ മുമ്പ് നമ്മൾ ഇരിക്കാൻ സംസാരിച്ചോ എനിക്ക് സംശയം.
3: ഇതിന് മുമ്പേ സംസാരിച്ചിരുന്നു.
2: നമ്മള് മറ്റേ ലോക്കൽ ബോഡി അങ്ങനെ എന്തെങ്കിലും ആണോ? തദ്ദേശ സ്വയംഭരണ വകുപ്പിലോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ?
3: ഞാൻ
2: ഫിഷറീസ് അവസരായല്ലോ, സന്തോഷം. വേറെന്തൊക്കെയാ? അപ്പൊ ഒരു ലോങ് റിട്ടയർഡ് ലൈഫാണ് അല്ലേ? ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ?
3: പൊതുപ്രവർത്തനങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാനും
2: അതെയോ? നമ്മളിതുപോലെ മുതിർന്ന അംഗങ്ങളുടെ ഒരു സായാഹ്ന കൂട്ടായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കിപ്പോ ഓർമ്മയുണ്ട്. അതെ,
3: ഇത് അമേരിക്കയിലെ.
2: റൈറ്റ്.
3: ഇവര് രണ്ടുപേരും ദൂരദൂരിയാണ്, അതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും.
2: അല്ല, കോഴിക്കോട്ട് ഒരാളുണ്ട് എന്നുള്ളത്, ഒരാൾ അമേരിക്കയിലാണെങ്കിലും ഒരാൾ കോഴിക്കോട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം മകനെ ചിലപ്പോ

0: ഉണ്ടാവും.
1: അതെ, ഓക്കെ. എന്തായാലും അപ്പോ അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്.
0: ഞാൻ രണ്ടു പേര് പാലിക്കോട്ടെ സാർ.
1: പിന്നെന്താ, ഉറപ്പായിട്ട് ആവാലോ.

0: കാലത്ത് കേട്ടു, മധുരമം കാലത്ത് കേട്ടു.
1: പാട്ട് അതൊരു നല്ല പാട്ടല്ലേ, നല്ല പാട്ടിൽ നല്ല സ്കില്ലുള്ള ഒരാളാണെന്ന് പാട്ട് ആലാപനം കേട്ടാൽ അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിനു മുമ്പ് എത്രയോ പേര് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആ കാര്യം. അല്ല അനിതാ ചേട്ടനോടെ പലരും പറഞ്ഞിട്ടില്ലേ, ഞാനല്ലാതെ ഞാനിപ്പോ ഇതിൽ അവസാനം പറയുന്ന ഒരാളല്ലേ. എന്തായാലും നല്ല കാര്യം. അപ്പൊ എന്തായാലും ആ ഓർമ്മയിൽ നമ്മൾ ഒന്നിൽ ഒരിക്കൽ കൂടി ഒരു ഒരു ചില എന്റെ ഒരു ബോബി ബോബി ബോബി
0: ബോബി
1: എന്താ വൈഫിന്റെ പേരെന്താ?
0: വൈഫിന്റെ പേര് ജയലക്ഷ്മി.
1: ആ ചേച്ചിയോട് ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
0: ഓക്കെ, താങ്ക് യു സർ.
1: ആ വെൽക്കം ട്ടോ. അപ്പോ മക്കളൊക്കെ വിളിക്കുമ്പോ ഓക്കെ, ഈ വാതിൽപ്പഴുതിലൂടെ തന്നെ കേട്ടാ മതിയല്ലോ അല്ലേ. ഇടനാഴി ഈ പാട്ടെന്നെ ആ ഇടനാഴിയിലൊരു കാലച്ച. എന്തായാലും സന്തോഷം. ഓക്കെ റൈറ്റ്.
0: ഓക്കെ സന്തോഷം. ഓക്കെ സർ. ആ

0: ഹലോ, നമസ്കാരം വിനോദ്.
1: ആ വിനോദ്,
0: എവിടെയാ വിനോദിന്റെ സ്ഥലം?
1: ഞാൻ മുക്കം.
0: ആ മുക്കം. ഓക്കെ, എന്തൊക്കെയാണ് വിനോദ്? കുറച്ച് ദിവസങ്ങളായി കുറച്ച് തവണയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ?
1: അതെ അതെ, ഞാൻ കുറച്ച് നേരം കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: എല്ലാവരെ പോലെയും വിനോദും എന്നേ പറയാവൂ.
1: അതെ അതെ അതെ അതെ.
0: മുക്കത്ത് അവിടെ ജോലിയാണോ അതോ വേറെ എന്തെങ്കിലും ഏർപ്പാടാണോ?
1: ജോലിയാണ് സാർ, കുന്നംകുളം ബ്ലോക്കില് സ്വീപ്പറായിട്ട് ജോലി ചെയ്യാം.
0: ആ അതെയോ, ആ ശരി. അപ്പൊ അവിടെ ഇപ്പൊ ഏതാ ഓഫീസ്? മുക്കത്താണോ ഇപ്പത്തെ ഓഫീസ്?
1: ഇപ്പം കുന്നംകുളം, കുന്നംകുളത്ത് മിനി സിവിൽ സ്റ്റേഷൻ.
0: ആ മിനി സിവിൽ സ്റ്റേഷനിൽ. ഓക്കേ, സ്വദേശാണ്? അപ്പോ അങ്ങനെ ജോബിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവോ? തസ്തികക്ക് അങ്ങനെ ട്രാൻസ്ഫറബിൾ പോസ്റ്റ് അല്ലല്ലോ അല്ലേ? വേറെന്തൊക്കെയാ വിശേഷം? കുന്നമംഗലം മുക്കൊക്കെ വൻ വൻ സിറ്റികളായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൊറേ കാലമായോ ജോലിയിലായിട്ട്? ഓ, ഒരു സീനിയർ പേഴ്സൺ ആണ്. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഈ നമ്മുടെ നഗരങ്ങളിലെയൊക്കെ മാറ്റം ശരിക്കും കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. കുന്നമംഗലം ഒക്കെ ഒരു വലിയ ടൗൺ അല്ലേ ആയി മാറിയത്? ഇപ്പൊ ഒരു കുറച്ച് 10-15 കൊല്ലം കൊണ്ടല്ലേ?
1: അപ്പൊ 6 വർഷമായി ഇപ്പൊ മുക്കത്ത് മാമ്പറ്റായിരുന്നു.
0: അതെയോ, ഓക്കെ. അപ്പൊ നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: നിറകടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നുള്ള
0: നവരാത്രി മണ്ഡപം, ആ പാട്ടല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ആ അഫ്സലല്ലേ, എവിടെയാ സ്ഥലം?
1: കൊട്ടമ്പില്ല, തിരുവനന്തപുരം.
0: ആ ഇവിടെ തന്നെ അല്ലേ? എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ സുന്ദരല്ല, ഇങ്ങനെ പോകുന്നു. സങ്കടത്തിൽ ഇരിക്കല്ലേ, നമ്മളെ ജനജീവൻ മരിച്ച ടെൻഷനൊക്കെ ആയിട്ട് എല്ലാരും പാർട്ടി ലോകത്തുള്ള എല്ലാവർക്കും.
0: തീർച്ചയായും അതൊരു എത്രയായാലും അതൊരു വേർപാട് വേർപാട് തന്നെയാണ്. അതുണ്ടാക്കുന്ന വേദന ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഓരോ പാട്ട് കേൾക്കുമ്പോഴും അത് കുറയാണോ കൂടുകയാണോ എന്നുള്ളത് ഓരോ ആൾക്കാർക്ക് ഓരോ പോലെ ഇരിക്കും അല്ലേ?
1: അങ്ങനത്തെ ഒരു നാദസ്വരം ഈ ഭൂമി ലോകത്തുണ്ടോന്ന് തന്നെ സംശയമാണ്.
0: അതെ അതെ, അത്രമേൽ ആൾക്കാർക്കുള്ള പ്രിയം പലരും പല രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അഫ്സലിന്റെ അവിടെ ജോലി ആയിട്ടുള്ള ആളാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? അപ്പോൾ നമ്മളെ സോഫയുടെ ആണോ അതോ കാറിന്റെ ആണോ? സോഫ എല്ലാ വർക്കും ചെയ്യും. ഓക്കേ, അപ്പൊ ഇതുപോലെ നമ്മളെ പാട്ടിന്റെ പരിപാടികളൊക്കെ കോഴിക്കോട്ട് ജാനകിയമ്മ മുമ്പ് വന്ന സമയത്ത് കാണാൻ വന്നിരുന്നോ? അതിനുശേഷം അവസാനം എനിക്ക് തോന്നുന്നു ടാഗോർ ഹാളിലാന്ന് തോന്നുന്നു വന്നു അല്ലേ? ആ അപ്പൊ ജാനകിയമ്മ പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ വന്ന് കേൾക്കാറുണ്ട് അല്ലേ? അതെ, അതിനെ കുറിച്ച് അന്ന് നമ്മള് വായിച്ചിരുന്നല്ലോ. ഇവിടെ വരാൻ ജാനകിയമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയാറുണ്ട്, അഭിമുഖങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ. ബാബുക്കയുടെ നാടാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ കോഴിക്കോടിന്. സംശയമില്ല, അത് വാസ്തവം. അപ്പൊ അത് തിരിച്ചറിഞ്ഞൊരു മഹാഗായികയായിരുന്നു അവർ. ആ സ്നേഹം അവർക്ക് എന്നും അവരുടെ മനസ്സിൽ കോഴിക്കോടിനോട് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ ഉണരു വേഗം നീ ആണോ, മൂടൽ മഞ്ഞിലെ പാട്ടാണോ വേണ്ടേ?
1: നമുക്ക് കേൾക്കാം.

0: എപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്.
1: അതെ അതെ, നമുക്ക് കേൾക്കാം. പി ഭാസ്കരൻ്റെതാണ് രചന, ഉഷാ ഖന്നയുടെ സംഗീതം അല്ലേ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ അഫ്സൽ, താങ്ക് യു.
0: ഓക്കെ താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ നമസ്കാരം, ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞാൻ ഉഷ,
0: ആ
1: കോഴിക്കോട് കാരപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. നമ്മളെ പരിപാടിയുടെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി.
1: അതെ അതെ അതെ.
0: നമ്മളെ
1: ഞാൻ കാലിക്കറ്റിൽ വല്ലപ്പോഴേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ കാലിക്കറ്റിൽ വന്നാൽ എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും. അപ്പൊ ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയതാണ്.
0: എന്തായാലും ഒരു നല്ല ഒരു എന്താ പറയുക, കോയിൻസിഡന്റലി ആണെങ്കിലും അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. പുറത്ത് വേറെ എവിടെ, ഐ മീൻ വേറെ താമസം പുറത്താണോ?
1: ഞാൻ ബാംഗ്ലൂരാണ് അധികം ഉണ്ടാവുക.
0: അവിടെ ചെല്ലുമ്പോ ഇതുപോലെ ന്യൂസ് ഓൺ എയർ ആപ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും പാട്ട് കേൾക്കാറുണ്ടോ?
1: അല്ല, അത് അതിന്റെ ഒരു സംശയം കൂടി എനിക്ക് തീർക്കണം.
0: ഓ പറയൂ.
1: ഞാൻ
0: എന്തായിരുന്നു
1: അവിടെ ഇപ്പം 93.6
0: അങ്ങനെ ട്യൂൺ ചെയ്ത്? ഇല്ല, അങ്ങനെ ഇല്ല മാഡം, അങ്ങനെ ട്യൂൺ ചെയ്താൽ കിട്ടില്ല. അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ റേഞ്ച് അങ്ങോട്ട് എത്തൂല. അതിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാല് ന്യൂസ് ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ.
1: ആ
0: ന്യൂസ് ഓൺ എയർ AIR.
1: ഓക്കെ.
0: ആ അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ആപ്പ് വരും. ആ ആപ്പ് ഓപ്പൺ ചെയ്താണെങ്കിൽ അതിൽ ഇതുപോലെ ലൈവ് റേഡിയോ എന്നിട്ടൊരു ഐക്കൺ, അതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ലൈവ് റേഡിയോ എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
1: ആ
0: അത് തുറന്നു കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ നിലയങ്ങളും സ്റ്റേറ്റ് വൈഡ് ഇങ്ങനെ അതിലിങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്, കേരള തമിഴ്നാട്. അപ്പോൾ അതിൽ കേരളം പോയാൽ കേരളത്തിലെ എല്ലാ നിലയങ്ങളും കിട്ടും. കോഴിക്കോട് സെലക്ട് ചെയ്താൽ അത് കേൾക്കാം. ന്യൂസ് ന്യൂസ് നമ്മൾ വാർത്ത ഇല്ലേ, ന്യൂസ് ന്യൂസ് ഓൺ എയർ. ആ എയറിലുള്ള ന്യൂസ് എന്നുള്ള അർത്ഥം ന്യൂസ് ഓൺ എയർ.
1: ആ
0: അപ്പൊ ഉറപ്പായിട്ടും കേൾക്കാം. എല്ലാ പാട്ടും നമ്മൾ റിയൽ FM എല്ലാ കേരളത്തിലെ എല്ലാ നിലയവും കേൾക്കാം. നല്ല ആപ്പാണ്, അത് വളരെ ഒരുപാട് പേര് ഉപയോഗിക്കും.

0: ഇരിക്കുന്നതുമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി കേൾവി മുടങ്ങില്ല. എനിവേ, താങ്ക് യു. എന്തായാലും നമ്മൾ കുറച്ചു നേരമെങ്കിലും ഇപ്പൊ സമയം വൈകിയതുകൊണ്ടാണ് കുറച്ചു നേരം പാട്ട്, ദേശാടനത്തിലെ പാട്ടല്ലേ, ഒരല്പം കേൾപ്പിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും താല്പര്യപൂർവ്വം ഞങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടി മെസ്സേജ് ഇട്ടതിൽ സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു സർ.
0: ഓക്കെ.

ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രേവതി, സാങ്കേതിക സഹായം ഷനാസ്. അല്പസമയത്തിനകം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

0: ഓക്കെ, താങ്ക് യു, ബൈ. ഏയ് അന്ന, ആരോടാ നിന്റെ താങ്ക് യു ബൈയും ഒക്കെ?
1: ചിത്ര, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ?
0: വർക്ക് കാരണം എനിക്ക് ലഞ്ചിന് ഇറങ്ങാൻ പറ്റിയില്ല. ദാ ഇപ്പൊ വല്ല ചാട്ട് ഐറ്റംസും കഴിക്കാലോ എന്നോർത്ത് താഴേക്ക് ഇറങ്ങിയതാ. നിനക്കും പറയട്ടെ,
1: ഒരു ബേൽപുരി പറഞ്ഞോ, പക്ഷേ ഹാഫ് നീ കഴിക്കണം, ഓക്കെ ആണോ?
0: അതൊക്കെ കഴിക്കാം, പക്ഷേ നീ ഇത് പറ, നീ ആരുടെ കാറിലാ വന്നിറങ്ങിയത്?
1: ഓ അതോ, അതൊരു ജോൺസൺ മാഷ്.
0: ജോൺസൺ മാഷോ? ഏത് ജോൺസൺ മാഷിന്റെ കാര്യമാ നീ പറയുന്നത്?
1: അങ്ങനെ ഞാൻ വിളിക്കുന്നതാ, ശരിക്ക് പേര് ചിദംബരം.
0: നീ വിളിക്കുന്നതോ? ഇതിൽ ഒരു ചിദംബര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, വ്യക്തമായിട്ട് പറയേ.
1: ഒരു രഹസ്യവും ഇല്ല, കക്ഷി ഒരു ജേർണലിസ്റ്റാ. ഏതോ കന്നഡ ചാനലിന് വേണ്ടി ബാംഗ്ലൂരിലെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നീക്കങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തോണ്ടിരിക്കുവാ.
0: ദൈവമേ, വേഗം നീ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയേ. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ പറ്റി സ്റ്റോറി ചെയ്യാൻ പോകുന്ന ഒരാള് എപ്പോ ചരമക്കോളത്തിൽ കയറിയെന്ന് ചോദിച്ചാ മതി, കൂടെ നടന്നാ നീയും തീരും, പറഞ്ഞേക്കാം.
1: അങ്ങനെയൊന്നും

0: ഇല്ല, എനിക്ക് മനസ്സിലായിടത്തോളം കക്ഷി പുലിയ. വലിയ വലിയ കണക്ഷൻസ് ഒക്കെയാ ആൾക്ക്.
1: സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട.
0: അതിരിക്കട്ടെ, നിന്റെ കൃഷ്ണകുമാർ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വന്നോ? എന്തായി അന്വേഷണം?
1: എന്താ മാന, സാറ് വന്നിട്ട് പോയി. പ്രത്യേകിച്ച് ലീഡൊന്നും കിട്ടിയില്ല. അല്ല, നിന്റെ ജേർണലിസ്റ്റ് ഫ്രണ്ട് വലിയ കണക്ഷൻ ഉള്ള ആളാണെന്നല്ലേ നീ പറഞ്ഞത്?
0: അതെ. എന്താ?
1: ഒരു കാര്യമുണ്ട്. അത് നടന്നാൽ ആള് പുലിയാണോ പൂച്ചയാണോ എന്ന് ഞാൻ പറയാം.
2: കമലേ,
3: ഓ,
2: ബാംഗ്ലൂരിൽ ചെന്നതിന് ശേഷം നിന്റെ മോൾ എത്ര തവണ വിളിച്ചു?
3: ഒരു ചെറിയ തിരുത്തുണ്ട് ഗോവിന്ദേട്ടാ, അവൾ എൻ്റെ മാത്രമല്ല, നമ്മുടെ മോളാണ്.
2: അതെ, സമയത്ത് പറഞ്ഞ് തിരുത്താത്തതിൻ്റെ പ്രശ്നം ശരിക്കുമുണ്ട്, അത് മനസ്സിലായി.
3: ഓ, അച്ഛനും മോളും ആയിരുന്നല്ലോ കൂട്ട്, ഇപ്പോഴെന്താ ഒരു മനം മാറ്റം?
2: നാട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞവള് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
3: എന്നുവെച്ചാ?
2: അവളുടെ പെണ്ണുകാണൽ ചടങ്ങിന്റെ അന്ന് ഇവിടെ കയറി വന്ന ആ ഇൻസ്പെക്ടർ ഇല്ലേ?
3: ആ, കൃഷ്ണകുമാർ എന്നോ മറ്റോ അല്ലേ പുള്ളിയുടെ പേര്?
2: അത് തന്നെ. അയാളെ ഇന്ന് ഞാൻ ആ ഓഡിറ്റോറിയത്തിനടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോ ബാംഗ്ലൂരിൽ വെച്ച് ചിത്രയെ കണ്ട കാര്യം എന്നോട് സൂചിപ്പിച്ചു.
3: അതിനെന്താ?
2: എന്റെ കമലേ, അവൾ അന്ന് വന്ന പയ്യൻ ചന്ദ്രുവിന്റെ പുറകീന്ന് വിട്ടിട്ടില്ല.
3: അത് നല്ലതല്ലേ. അവക്ക് താല്പര്യമാണെങ്കിൽ നമ്മളെന്തിനാ എതിർക്കുന്നത്? പോരാത്തതിന് ആ പയ്യൻ ബാംഗ്ലൂരിൽ തന്നെയല്ലേ ജോലി ചെയ്യുന്നത്.
2: എന്നെ അങ്ങ് കൊല്ല്. എന്റെ കമലേ, അതല്ല. ചന്ദ്രുവിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടി ഓടിപ്പോയെന്നോ മറ്റോ അന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കേസിനെ പറ്റി കൃഷ്ണകുമാറിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കുകയാണ് നമ്മുടെ മോൾ.
3: അവൾക്ക് ഇത് എന്തിന്റെ കേടാ?
2: അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. വീട്ടിലേക്ക് വിളിച്ചൊന്ന് വിവരം തിരക്കാനോ പറയാനോ പോലും സമയമില്ലാത്ത ജോലി തിരക്കാണെന്നല്ലേ നീയും ഞാനും കരുതിയിരിക്കുന്നത്? എന്നാലേ അതല്ല.
3: എങ്കി ഞാനൊന്ന് വിളിക്കട്ടെ, മതി ബാംഗ്ലൂരിലെ ജോലി എന്ന് പറഞ്ഞേക്കാം.
2: പറഞ്ഞ ഉടനെ കേക്കുന്ന മോളും. അതുമല്ല, ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കുകയും വേണ്ട. ആ ഇൻസ്പെക്ടർ അവളുടെ സുഹൃത്താണെങ്കിലും മാതാപിതാക്കളുടെ പാടും പരവേശവും അറിയാവുന്ന വ്യക്തിയും കൂടെയാ. അതാ എന്നെ കണ്ടപ്പം അയാൾക്കിത് തുറന്നു പറയാൻ തോന്നിയത്.
3: എന്തിനാ ഇവളിതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്? ബാക്കിയുള്ളവരുടെ സമാധാനം പോവല്ലോ എന്റെ ദൈവമേ.
2: ആ, ഡിഗ്രി കഴിഞ്ഞപ്പം വല്ല ബി എഡിനും വിട്ടാ മതിയായിരുന്നു. ഏതേലും സ്കൂളിൽ വാദ്യാര് പണിയെങ്കിലും കിട്ടിയേനെ. ജേർണലിസം തന്നെ പഠിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശിയായിരുന്നല്ലോ.
3: നിങ്ങള് തന്നെയല്ലേ അവളെ കൊണ്ട് ചേർത്തത്?
2: ആ, എന്റെ തെറ്റ് തന്നെ. എനിക്കറിയാമോ ആരാന്റെ അടുക്കളപ്പുറത്തുള്ള രഹസ്യം തോണ്ടിയെടുക്കലാണ് ജേർണലിസം എന്ന്.
3: എന്തൊക്കെ ഭവിഷ്യത്തുകളാണോ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്റെ ദൈവമേ.
0: എടി അന്നക്കുട്ടി, നിന്റെ കോടമ്പാക്കം ഇതുവരെയും വിളിച്ചില്ലല്ലോ.
1: സംഗതി നടക്കാത്ത കേസാണെന്ന് കണ്ട് ആ വഴി പോയി കാണുമോ ആള്?
0: ഇത്രയും നാളത്തെ പരിചയം കൊണ്ട് ആളങ്ങനെ തള്ളിമറിക്കുന്ന ടൈപ്പൊന്നുമല്ല. പറ്റിയില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞേനെ.
1: പിന്നെന്താ വിളിക്കാത്തത്?
0: എന്റെ ചിത്ര, നീ ഒന്ന് ക്ഷമിക്ക്. കക്ഷി ഒരു നൂറ് കൂട്ടം തിരക്കി നിൽക്കുവാണെങ്കിലോ? പുള്ളിക്ക് അങ്ങനെയുടെ ജോലി ചെയ്യണ്ടേ?
1: ദേ നോക്ക്, ചിദംബരമാണോ?
0: ഹലോ ചിദംബരം. അതെ അന്യ. ഓ, അത് കുഴപ്പമില്ല. ഇല്ലില്ല, പറഞ്ഞോളൂ. ആ, ഓക്കെ ഓക്കെ, ശരി. ആ ഇല്ല, മനസ്സിലായി. ശരി, താങ്ക് യു ചിദംബരം. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
1: എന്താ അന്ന, ചിദംബരം എന്താ പറയുന്നേ?
0: ചിത്ര, കേട്ടിടത്തോളം ഇത് വളരെ സീരിയസ് ആയ മാറ്റർ ആണല്ലോ.
1: സീരിയസ് എന്ന് പറയുമ്പോ, മേഘയുടെ വിദേശത്ത് പോയ കൂട്ടുകാരിയെ ചിദംബരം കണ്ടുപിടിച്ചോ?
0: കൂട്ടുകാരിയുടെ പിറകെ അല്ല ചിദംബരം പോയത്,
1: പിന്നെ ആരുടെ പിന്നാലെയാ?

0: അന്ന് കൂട്ടുകാരുടെ സ്റ്റേറ്റ്മെന്റിൽ ഒരു പേര് പരാമർശിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പേരാ ചിദംബരം തിരഞ്ഞത്.
1: അതിന് അതല്ലേ മഷി പടർന്ന് അവ്യക്തമായി എന്ന് കൃഷ്ണകുമാർ സാറ് പറഞ്ഞത്.
0: അതെ, രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ FIR രേഖയിലാണ് മഷി പടർന്ന നിലയിൽ പേര് മനസ്സിലാവാതിരുന്നത്. അതിന്റെ ഒരു കോപ്പി ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ഈസ്റ്റ് ഡിവിഷൻ DYSP ഓഫീസിൽ റെക്കോർഡ് റൂമിൽ ഇരിപ്പുണ്ട്. അതാണ് ചിദംബരം കണ്ടെത്തിയത്.
1: ഗ്രേറ്റ്, ഇനി ആ പേരിന്റെ പുറകെ പോയാ മതിയല്ലോ.
0: അവിടെയാണ് കുഴപ്പം.
1: അവിടെ എന്തു കുഴപ്പം?
0: കാണാതാവുന്ന ദിവസം മേഘയെ തേടി വന്ന ഒരു കോൾ, അത് ഒരു ലേഖയുടേതാണ്.
1: ലേഖ എന്ന് പറയുമ്പോ?
0: അതെ, ചന്ദ്രുവിന്റെ ഫ്രണ്ടും മാർക്കറ്റിംഗ് ഹെഡുമായ ലേഖ, എന്റെ ഇപ്പോഴത്തെ ബോസ് ലേഖ.

0: എന്താ എന്നാ കാര്യം? ഉടനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും മൊബൈലിൽ ഒരു സൂചനയും നൽകിയില്ല.
1: ഇതങ്ങനെ മൊബൈലിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ചിദംബരം. അതുമല്ല, എന്റെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്, എന്റെ ഫ്രണ്ട് ചിത്ര.
0: ഹലോ ചിത്ര.
2: ഹലോ ചിദംബരം. അന്ന ചിദംബരത്തെ പറ്റി പറഞ്ഞിരുന്നു, ഒപ്പം നിങ്ങൾ ചെയ്ത സഹായവും.
0: അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. മീഡിയക്കാർക്ക് പൊതുവെ കണക്ഷൻസ് എല്ലായിടത്തും ഉണ്ടാകും. അന്ന ആവശ്യപ്പെട്ടപ്പോൾ 2-3 ഫോൺ കോൾസ്, അതങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ.
1: കണ്ടില്ലേ ചിത്ര, ഇതാണ് ചിദംബരത്തിന്റെ ക്വാളിറ്റി. ചെയ്തത് വലിയ സഹായമാണെങ്കിലും അങ്ങനെയൊന്നും ഭാവിക്കില്ല.
0: മതി മതി, ഇപ്പോ വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ പറ്റി പറയൂ.
1: അതിലേക്ക് തന്നെയാ വരുന്നത്. ചിദംബരം DYSP ഓഫീസിൽ നിന്നും പൊക്കിയ സ്റ്റേറ്റ്മെന്റ് കോപ്പിയിലെ ആ പേരില്ലേ?
0: രേഖയെന്നോ മറ്റോ അല്ലേ?
1: രേഖയല്ല, ലേഖ.
0: ശരി, ലേഖ.
1: യഥാർത്ഥത്തിൽ ലേഖ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഓഫീസിലെ മാർക്കറ്റിംഗ് ഹെഡാണ്. ശരിക്കു പറഞ്ഞാ ഞാൻ ഇന്റേണായി വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസിലെ എന്റെ ബോസ്.
0: കൊള്ളാം, ബോസിനെതിരെയാണ് കലാപം.
1: നോ ചിദംബരം, ബോസിനിതിൽ റോളുണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല. ശരിക്കും ഞാൻ ആ ഓഫീസിൽ കയറിയത് ആ സ്ഥാപനത്തിന്റെ ഓണർ ചന്ദ്രുവിനെ പറ്റിയും ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിനെ പറ്റിയും എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാന്.
0: എന്റെ ദൈവമേ അന്ന, ഞാൻ വിചാരിച്ച ആളെ അല്ലല്ലോ ഇത്. ശരിക്കും CIA മൊസാദ് ലൈനിലുള്ള അണ്ടർ കവർ ഓപ്പറേഷൻ ആണ്.
2: സി ചിദംബരം, അന്ന ഈ അപകടകരം എന്ന് തന്നെ പറയാവുന്ന ജോലിക്കിറങ്ങിയത് ശരിക്കും എനിക്ക് വേണ്ടിയാണ്.
0: നല്ല സുഹൃത്താകുമ്പോൾ അപകടമൊന്നും നോക്കില്ല അല്ലേ അന്ന?
1: അതല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിത്രയ്ക്ക് വന്ന ഒരു വിവാഹാലോചനയിലാ എല്ലാം തുടങ്ങുന്നത്.
0: എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടെ, അന്നയ്ക്കും ചിത്രയ്ക്കും ഇപ്പോൾ അറിയേണ്ടത് ചന്ദ്രുവിന്റെ ഭാര്യ മിസ്സിംഗ് ആയതിൽ ലേഖയ്ക്ക് പങ്കുണ്ടോ എന്നാണ് അല്ലേ?
2: അതെ, 7 വർഷം മുമ്പ് ഒരു ദിവസം 2 മണി കഴിഞ്ഞ് വന്നൊരു ഫോൺ കോളിന് ശേഷമാണ് ചന്ദ്രുവിന്റെ ഭാര്യ മേഘയെ കാണാതാവുന്നത്. ആ ഫോൺ ചെയ്തത് ലേഖയാണെന്ന് മേഘയുടെ കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റിലും ഉണ്ട്. പക്ഷെ പോലീസ് അന്വേഷണം അതിനുശേഷം മുന്നോട്ട് പോയിട്ടേയില്ല. ഇതൊക്കെയാണ് ഇതിലെ ഫൗളായിട്ടുള്ള ഏരിയകൾ.
0: നഗരത്തിനൊരു പ്രത്യേകതയുണ്ട്, തിരക്ക് പിടിച്ച അതിന്റെ ഓട്ടത്തിനിടയിൽ ഇന്നലകളെ അത് ഓർത്തു വെക്കാറേയില്ല. 7 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിന്റെ എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും നോക്കാം.
1: നോക്കാന്ന് ചിദംബരം പറഞ്ഞ കണ്ടെത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
0: എങ്കിൽ ശരി, കോറമംഗലയിൽ ഒരാളെ കാണാൻ എനിക്ക് പോകാനുണ്ട്. ഒപ്പം എന്റെ ജോലിയും നോക്കണമല്ലോ.
1: ഷുവർ, വർക്കിനെ ഇന്റർഫിയർ ചെയ്യുന്ന രീതിയിൽ വേണ്ട, സമയം പോലെ അന്വേഷിച്ചാൽ മതി.
0: ഒരു കാര്യം, അന്ന ഓഫീസിൽ ചെന്ന് ബോസിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന ഭാവമൊന്നും കാണിക്കണ്ട.
1: ഹേയ്, ഞാൻ അത്ര മണ്ടിയാണോ? ഓക്കെ, ബൈ ചിദംബരം.
3: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു.

0: രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഗോവിന്ദൻ രഘു ചന്ദ്രിക, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ്

103.6 റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പാടിയ ഗസലുകൾ കേൾക്കാം.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:08. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.

0: ആകാശവാണി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. കാലുകൾ കൊണ്ട് മൈതാനത്ത് എഴുതുന്ന കവിതയാണ് ഫുട്ബോൾ. ആവേശവും ആകാംക്ഷയും അതിശയവും കോർത്തിണക്കി ഗോളുകളുടെ താളത്തിൽ എഴുതുന്ന ഇതിഹാസം. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. നാളെ സ്പെയിനിനെ ഫ്രാൻസും ബുധനാഴ്ച അർജന്റീനയെ ഇംഗ്ലണ്ടും നേരിടും. സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞതിനൊപ്പം ഒരു അത്യപൂർവ ചരിത്രവും പിറന്നിരിക്കുന്നു. ലോകകപ്പിന്റെ അവസാന നാലിലെത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിങ്ങിലെ ആദ്യ നാല് ടീമുകളാണ്. ഇതെങ്ങനെ ഇത്ര കൃത്യമായി സംഭവിച്ചു എന്നാലോചിച്ച് ആരാധക ലോകം അത്ഭുതം കൂറുമ്പോൾ ഫിഫ ദീർഘവീക്ഷണത്തോടെ എടുത്ത തീരുമാനത്തിന് കൈയടിക്കേണ്ടിയിരിക്കുന്നു. ലോക റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാർ സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ലോകകപ്പ് ഫിക്ചർ നറുക്കെടുപ്പിൽ ഫിഫ സ്വീകരിച്ചത്. നാലിൽ ഏതെങ്കിലും ഒരു ടീം ഗ്രൂപ്പ് ജേതാക്കളാവാതെ പോയിരുന്നെങ്കിലോ നോക്കൌട്ടിൽ പുറത്തായിരുന്നുവെങ്കിലോ പാളുമായിരുന്നു ഇപ്പോൾ സംഭവിച്ച ലൈനപ്പ്. പ്രതീക്ഷ തെറ്റിക്കാതെ ആദ്യ നാല് റാങ്കുകാരും അതത് പാത്തിലൂടെ മുന്നേറിയപ്പോൾ മുമ്പൊരു ലോകകപ്പിലും കാണാത്ത അപൂർവതയും ഉടലെടുത്തു. സെമി ഫൈനലിൽ കടന്ന സ്പെയിനും അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടുമാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ യഥാക്രമം ആദ്യ നാല് സ്ഥാനങ്ങളിൽ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. 2026 ലോകകപ്പിൽ ഫിഫ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിന് ഹേതുവായത്. ഫിഫ റാങ്കിങ്ങിലെ ആദ്യ നാല് സ്ഥാനക്കാരായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ടീമുകളെ ടൂർണമെന്റിൽ നാല് വ്യത്യസ്ത കാഡ്രന്റുകളിലായി മുൻകൂട്ടി നിശ്ചയിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തിയാൽ ഈ വമ്പൻ ടീമുകൾക്ക് സെമി ഫൈനലിന് മുൻപ് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു പ്രത്യേക നറുക്കെടുപ്പ് മാനദണ്ഡം. സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലും അർജന്റീന ജെയിലും ഫ്രാൻസ് ഐയിലും ഇംഗ്ലണ്ട് എല്ലിലുമായിരുന്നു. ഇവർ അതത് ഗ്രൂപ്പ് ജേതാക്കളാവുകയും തുടർന്ന് നോക്കൌട്ട് മത്സരങ്ങൾ ജയിച്ച് സെമിയിലെത്തുകയും ചെയ്തതോടെയാണ് ചരിത്രം പിറന്നത്. ഡിസംബറിലെ നറുക്കെടുപ്പ് സമയത്തെ അതേ റാങ്കിങ്ങിൽ തന്നെയാണ് നാല് ടീമുകളും ഇപ്പോഴും തുടരുന്നതെന്ന സവിശേഷതയുമുണ്ട്. ലോകകപ്പ് സെമി ഫൈനൽ ഘട്ടത്തിലേക്ക് പ്രവേശിക്കവേ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടിനായി പോരാട്ടമുറുകി. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയാണ് പട്ടികയിൽ ഒന്നാമത്. എംബാപ്പയുടെ പേരിൽ 8 ഗോളും അസിസ്റ്റുമുണ്ട്. അർജന്റീന നായകൻ ലയണൽ മെസ്സിയും 8 ഗോൾ അടിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റേ ഉള്ളൂ എന്നതിനാലാണ് മെസ്സി രണ്ടാമനായത്. 7 ഗോളുമായി നോർവേയുടെ എർലിംഗ് ഹാലൻഡ് ആണ് മൂന്നാമത്. നോർവേ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റു പുറത്തായതോടെ ഹാലൻഡ് രംഗമൊഴിഞ്ഞു. ഇംഗ്ലീഷ് താരങ്ങളായ ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും 6 ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഈ ലോകകപ്പിൽ ലയണൽ മെസ്സി ഗോൾ നേടാത്ത ആദ്യ മത്സരമായി സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ. 2022 മെസ്സി ഖത്തറിൽ തുടക്കമിട്ട ഗോളടിയാത്ര തുടർച്ചയായ 9 മത്സരങ്ങൾക്കൊടുവിലാണ് അർജന്റീന നായകൻ സ്കോർ ചെയ്യാതെ മടങ്ങിയത്. കഴിഞ്ഞ ലോകകപ്പിലെ ഗ്രൂപ്പ് റൌണ്ടിൽ സൌദി അറേബ്യയ്ക്കും മെക്സിക്കോക്കുമെതിരെ ഓരോ ഗോൾ നേടിയ മെസ്സിക്ക് പോളണ്ടിനെതിരെ വലകുലുക്കാനായില്ല. എന്നാൽ തൊട്ടടുത്ത പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രിയക്കെതിരെ ഗോളടി പുനരാരംഭിച്ചു. നെതർലൻഡ്സിനും ക്രൊയേഷ്യക്കുമെതിരെ യഥാക്രമം ക്വാർട്ടർ ഫൈനലിലും സെമിയിലും ഓരോ ഗോൾ. ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ആ ടൂർണമെന്റിലാകെ 7 ഗോളായിരുന്നു സമ്പാദ്യം. ഇക്കുറി അൾജീരിയക്കെതിരെ ഹാട്രിക്കോടെ തുടങ്ങി. ഓസ്ട്രിയക്കെതിരെ 2, ജോർഡനെതിരെ 1 ഗോളും. നോക്കൌട്ടിൽ കേപ്പ് വെർദയെയും ഈജിപ്തിനെയും വെറുതെ വിട്ടില്ല മെസ്സി. പക്ഷേ ക്വാർട്ടറിൽ സ്വിറ്റ്സർലൻഡ് ഗോളി ഗ്രഗോർ കോബേലിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതേസമയം ഫിഫ ലോകകപ്പിൽ റെക്കോർഡുകൾ ഓരോന്നായി തന്റെ പേരിനൊപ്പം എഴുതി ചേർത്ത് മെസ്സി കുതിപ്പ് തുടരുകയാണ്. 6 ലോകകപ്പ് കളിക്കുന്ന 31 മത്സരങ്ങളാണ് കളിച്ചത്. ഇതും അദ്ദേഹം മൈതാനത്ത് ചെലവഴിച്ച 2400 മിനിറ്റുകളും മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തോടെ ലോകകപ്പ് നോക്കൌട്ട്

ഘട്ടത്തിൽ 15 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സി തന്റെ പേരിലാക്കി. ഈ കളിയിൽ അലക്സിസ് മാക്കലിസ്റ്റർ ഹെഡറിലൂടെ നേടിയ ആദ്യ ഗോളിന് വഴിയൊരുക്കിയ കോർണർ കിക്കിലൂടെ തന്റെ ലോകകപ്പ് കരിയറിലെ 11 അസിസ്റ്റും അദ്ദേഹം കുറിച്ചു. ഇതോടെ ജർമ്മൻ ഇതിഹാസം ഫ്രിറ്റ്സ് വാൾട്ടറെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ നോർവേക്കെതിരായ ഇംഗ്ലണ്ട് നേടിയ ഗോളാണ് വില്ലൻ. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നതിന് തൊട്ടുമുൻപ് നോർവേ ഗോളി ഓറിയൻ നെയ്ലാൻഡിന്റെ ഗോൾ കിക്കിൽ പന്ത് സ്റ്റേഡിയത്തിന് മുകളിൽ ക്യാമറ കേബിളിൽ തട്ടിയെന്നായിരുന്നു വിവാദം. കേബിളിൽ തട്ടി ദിശമാറി വീണ പന്ത് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിക്കുകയും

0: ഏറ്റവും ഒടുവിൽ നോർവേക്കെതിരായ ഇംഗ്ലണ്ട് നേടിയ ഗോളാണ് വില്ലൻ. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം ഗോൾ നേടുന്നതിന് തൊട്ടു മുൻപ് നോർവേ ഗോളി ഓറിയൻ നെയ്ലാൻഡിന്റെ ഗോൾ കിക്കിൽ പന്ത് സ്റ്റേഡിയത്തിന് മുകളിൽ ക്യാമറ കേബിളിൽ തട്ടിയെന്നായിരുന്നു വിവാദം. കേബിളിൽ തട്ടി ദിശമാറി വീണ പന്ത് ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിക്കുകയും ആന്റണി ഗോർഡൻ വഴി ബെല്ലിംഗ്ഹാമിലെത്തി ഇംഗ്ലണ്ടിനെ സമനില ഗോളായി മാറുകയും ചെയ്തു. പന്ത് ക്യാമറ കേബിളിൽ തട്ടിയെന്ന് നോർവേ താരങ്ങൾ വാദിച്ചുവെങ്കിലും ഗോൾ അനുവദിച്ചു. കളി അവസാനിച്ചിട്ടും സാമൂഹിക മാധ്യമങ്ങളിലും തർക്കം തുടരുകയാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വിവാദമാണിതെന്ന് ഫിഫ വ്യക്തമാക്കി. ഗോളിന്റെ ദൃശ്യവും സെൻസർ ഗ്രാഫിക്സും പുറത്തുവിട്ട് ഫിഫ വാദത്തിൽ കഴമ്പില്ലെന്ന് വിശദീകരിച്ചു. പന്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന സെൻസറിൽ ഇത്തരത്തിലൊരു തെളിവുമില്ലെന്നും ഫിഫ വ്യക്തമാക്കി. ലോകകപ്പിന്റെ വലിപ്പം വീണ്ടും വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഫിഫ. നിലവിൽ നടക്കുന്ന ലോകകപ്പുകളിൽ നിന്ന് മാറി 16 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ടൂർണമെന്റ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അറിയിച്ചു. 2030 ലോകകപ്പിന് മുന്നോടിയായി ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 32 നിന്ന് ഇക്കുറി 48 പങ്കാളിത്തമുയർത്തിയിരുന്നു. ഫുട്ബോൾ ലോകകപ്പിന്റെ 100 വാർഷികം ആഘോഷിക്കുന്ന 2030 ടൂർണമെന്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിപുലീകരണത്തോടെ നടത്തുക എന്നതാണ് ലക്ഷ്യം. 3 ഭൂഖണ്ഡങ്ങളിലായി 6 രാജ്യങ്ങളിലായാണ് ഈ എഡിഷൻ അരങ്ങേറുക. മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ എന്നിവർ പ്രധാന ആതിഥേയരാകുമ്പോൾ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളായ ഉറുഗ്വായ്, പരാഗ്വേ, അർജന്റീന എന്നിവരാണ്. ഇറ്റാലിയൻ ഫുട്ബോളിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇതിഹാസ താരം പൌലോ മാൽദീനിയെ ദൌത്യമേൽപ്പിച്ച് ഫുട്ബോൾ ഫെഡറേഷൻ. തുടർച്ചയായി 3 തവണയും ലോകകപ്പ് യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ദേശീയ ടീമിനെ തിരികെ വിജയവഴിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാൽദീനിയെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ടെക്നിക്കൽ ഡയറക്ടറായി നിയമിച്ചു. ഇറ്റലിക്കായി 126 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മാൽദീനി 2028 വരെയുള്ള കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത്.
1: ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.

0: ശുചിമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാബൂളിവാല എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവൻ പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ TM ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടി എം ബിന്ദുവും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
1: വല്ലതും ബാക്കിയുണ്ടോ?
3: ആ
1: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട.
1: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
3: ഒന്നുകൂടി
1: വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
3: അടിപൊളി.
1: എന്നാ വേഗം വിട്ടോ.
4: ആർ ബി ഐ പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ലക്ഷ്യ എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും പാടിയ ഗാനം കേൾക്കാം ആദ്യം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം. ദബാംഗ് എന്ന ചിത്രത്തിനു വേണ്ടി വാജിദ്, മാസ്റ്റർ സലീം, ഷഹബാബ് സബ്രി എന്നിവർ ആലപിച്ച ഗാനം. രചന ജലീസ് ഷേർവാണി, സംഗീതം സാജിദ് വാജിദ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. മദ്രാസ് പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗമും സൈന്ധവിയും പാടിയ ഗാനം കേൾക്കാം. രചന എൻ മുത്തുകുമാർ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർ, EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
1: സാമൂഹ്യനീതി വകുപ്പിന്റെയും നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെയും ആഭിമുഖ്യത്തിൽ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി കോർഡിനേറ്ററുമായ വിനീത് രവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിമുക്ത ക്യാമ്പസിന് വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പും എക്സൈസ് വകുപ്പും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിമുക്ത കേരളം യുവജനതയുടെ ഉത്തരവാദിത്തം എന്ന വിഷയത്തിൽ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ മണികണ്ഠനം വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് നാമെന്നും ഈ പോരാട്ടത്തിൽ നാളെയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുമോദന പരിപാടി ചാലക്കുടി സെക്രട്ടറി ഹാർഡ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർമൽ യുണൈറ്റ്സ് ഫോർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെയും കാർമൽ വാരിയേഴ്സ് ലഹരി വിരുദ്ധ ഹ്രസ്വചിത്ര പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വായനാ മഹോത്സവം 2026നോടനുബന്ധിച്ച് PN പണിക്കർ ഫൗണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുകളുടെയും സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷന്റെയും സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാതല ക്വിസ് മത്സരം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റീൽസ് മത്സരത്തിലെ മികച്ച 25 വിജയികളെയും അവരുടെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച മീറ്റ് യുവർ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുമായി സംവദിച്ച ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ വായന അറിവും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വ്യക്തിത്വ രൂപീകരണത്തിലും നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് പറഞ്ഞു. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സൂണോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള തൃശൂർ ജില്ലാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ തൃശൂരിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്ന ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പശു സഖി പ്രവർത്തകരും ജില്ലയിലെ വെറ്റിനറി പ്രൊഫഷണലുകളും പരിപാടിയുടെ ഭാഗമായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു. ഒരു വർഷത്തിനിടെ 243 നാട്ടാനകളെ ചികിത്സിച്ച ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വെറ്റിനറി ഡോക്ടർ PB ഗിരിദാസിനെ ആദരിച്ചു. ജനസംഖ്യാ സെൻസസ് 2027 ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ST ഉന്നതി മേഖലയായ മണിയൻകിണർ പ്രദേശത്തെ വീടുകളിൽ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങളിൽ നിന്നും സെൻസസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജില്ലാ കളക്ടർ നേരിട്ട് ശേഖരിക്കുകയും വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തു. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനുമായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി അറിയിച്ചു. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവരോടുള്ള ആദര സൂചകമായാണ് അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പുതിയ പദ്ധതിക്ക് അവരുടെ പേര് തന്നെ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്.
0: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഹരിത പ്രതാപ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, വഴുതന വർഗവിളകളിലെ രോഗനിയന്ത്രണം, ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 8:00 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 9:15 വിദ്യാഭ്യാസ രംഗം, കൗമാരകാലത്തിൻ്റെ സവിശേഷതകൾ, ഡോക്ടർ യൂസഫ് പേരാമ്പ്ര സംസാരിക്കുന്നു, 9:30 കോന്നിയൂർ സുരേഷിൻ്റെ സംഗീത കച്ചേരി, കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഖഡം, 11:00 ലളിതഗാനം, നാളെ രാവിലെ 6:00 വചനാമൃതം, സിസ്റ്റർ ജോയ്സി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, എൻ എൻ കക്കാടിൻ്റെ കവിത സ്വക്ഷേത്രം, ആലാപനം ഡോക്ടർ സി വി ജിഷാമേരി, തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ, പ്രയോജകർ മുബാറക് ജ്വല്ലറി. തുടർന്ന് ചുറ്റുവട്ടം, ട്രെയിൻ സമയം, 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ ബബിതകുമാരി വി സംസാരിക്കുന്നു. മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെൻറ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില, 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, മനോഹരൻ വി കെ പങ്കെടുക്കുന്നു. 9:30 സുവർണമലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത്, 12:10 12:40 എവർഗ്രീൻ ഡ്യൂറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 5:00 മംഗലം മണികണ്ഠനും സംഘവും അവതരിപ്പിക്കുന്ന അയ്യപ്പൻ പാട്ട്, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഐക്യഭാരതി, ബാനു മുഷ്താക്കി കഹാനിയോം കി സ്ത്രീ പ്രഭാഷണം, 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:40 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, സംയോജിത കൃഷിയിലെ വിജയ സമവാക്യങ്ങൾ, സമ്മിശ്ര കർഷക എയോ സിന്ധു പങ്കെടുക്കുന്നു, 7:20 കമ്പോള വില നിലവാരവും കാലാവസ്ഥയും, 7:35 യുവവാണി, 8:00 സർഗകേരളം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 പ്രഭാകരൻ പുനശ്ശേരിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, 10:00 നിശാസുരഭി, 11:00 ലളിതഗാനം. അറിയിപ്പുകൾ സമാപിച്ചു.

0: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: ആർബിഐ പറയുന്നു,
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി $232 ബില്യൺ അധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
5: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ബി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ചേർക്കുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിനെ 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
4: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.

0: അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
0: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴി തെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
0: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20 ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണം

0: മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പി എസ് സി പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ്. തയ്യാറാക്കിയത് ശ്രീജിത്ത് സി വി, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. കാലവർഷം ശക്തമാകുന്നതിനിടെ വയനാട്ടിലെ കള്ളാടിയിൽ നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് ജൂലൈ 7 മണ്ണിടിച്ചിലിൽ 8 ജീവനാണ് പൊലിഞ്ഞത്. ചൂരൽമല മേപ്പാടി റോഡിൽ കള്ളാടിക്ക് സമീപത്തെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ 30 ഉയരത്തിലുള്ള മല ഒന്നാകെ താഴേക്ക് കുത്തിയൊലിച്ചതോടെ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളടക്കമുള്ളവരാണ് മണ്ണിനടിയിൽ താഴ്ന്നുപോയത്. മണ്ണും തുരങ്ക നിർമ്മാണ പ്രദേശത്ത് സംരക്ഷണ ഭിത്തിയായി നിർമ്മിച്ച കോൺക്രീറ്റ് മതിലും ഒന്നാകെ ഒലിച്ചുപോയി മീനാക്ഷി പാലം മൂടുകയായിരുന്നു. ഇതോടെ ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല, അട്ടമല ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വിവരമറിഞ്ഞതിന് പിന്നാലെ രക്ഷാദൌത്യവുമായി വിവിധ സേനാ വിഭാഗങ്ങളും ദുരന്ത നിവാരണ സേനയും സന്നദ്ധ സംഘടനകളും കള്ളാടിയിലേക്ക് കുതിച്ചെത്തി. കൈയും മെയ്യും മറന്ന രക്ഷാപ്രവർത്തനത്തിലൂടെ പലർക്കും ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും ഉറ്റവരിൽ പലരും മണ്ണിനടിയിൽ മരണത്തിന് കീഴടങ്ങിയത് അന്നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തി. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ മരണപ്പെട്ടവരിൽ ഏറെയും അവരായിരുന്നു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും കള്ളാടിയിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് നേതൃത്വം നൽകി. കനത്ത മഴയും പ്രതികൂലമായ കാലാവസ്ഥയും കാരണം രക്ഷാദൌത്യം പ്രതിസന്ധി നേരിട്ടെങ്കിലും പിൻവാങ്ങാതെ ജീവന്റെ തുടിപ്പ് മണ്ണിനടിയിലുണ്ടോ എന്ന അന്വേഷണവുമായി ദൌത്യസേനാംഗങ്ങൾ രാപ്പകൽ കള്ളാടിയിൽ തിരച്ചിൽ നടത്തി. 5 നീണ്ട തിരച്ചിലിനൊടുവിൽ കാണാതായവരിൽ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയെന്നാണ് കള്ളാടിയിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത. കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ല എന്നാണ് ഭൌമശാസ്ത്ര ഗവേഷകരും വിദഗ്ധരും വിലയിരുത്തിയത്. മണ്ണിടിച്ചിലാണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി കൂട്ടിയിട്ട മണ്ണാണെന്നും ജില്ലാ ഭരണകൂടം പറയുന്നു. തുരങ്ക നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് അടിയന്തരമായി നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 20 ജില്ലാ കളക്ടറും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ നിർദ്ദേശം പാലിക്കുന്നതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി. മഴ കനത്തതോടെ തുരങ്ക നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത് നിർമ്മാണ കമ്പനി പാലിച്ചെങ്കിലും വലിയ കുന്നിന് സമാനമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യാനോ മണ്ണൊലിപ്പ് തടയാൻ ശാസ്ത്രീയമായി നടപടികൾ സ്വീകരിക്കാനോ നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നാണ് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്. അതേസമയം അതിതീവ്ര മഴയെ തുടർന്നുണ്ടായതാണ് ദുരന്തം എന്നാണ് നിർമ്മാണ കമ്പനിയുടെ വിശദീകരണം. എന്തായാലും അതീവ പാരിസ്ഥിതിക ദുർബല മേഖലയായ ഇവിടെ ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ തുടരുമ്പോൾ സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആനക്കാംപൊയിൽ, മേപ്പാടി, തുരങ്ക നിർമ്മാണം നടക്കുന്ന കള്ളാടി ഉൾപ്പെടെയുള്ള മേഖല ഭൌമശാസ്ത്രപരമായി ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിലൊന്നാണ്. 2019 ഇടയിൽ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ആവർത്തിക്കുന്ന മണ്ണിടിച്ചിലും ഈ മേഖല എത്രത്തോളം പാരിസ്ഥിതികമായി വെല്ലുവിളിയും അപകടവും നേരിടുന്നുവെന്ന് തെളിയിക്കുന്നതാണ്. അത്തരമൊരു സങ്കീർണ സാഹചര്യം നിലനിൽക്കുന്ന മേഖലയിൽ തുരങ്കം പോലെ പ്രകൃതിക്ക് ഏറ്റവും കടുത്ത ആഘാതമേൽപ്പിക്കുന്ന നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ നിശ്ചയമായും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും അനിവാര്യമാണ്. സൂക്ഷ്മമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണം തുടങ്ങിയതെന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ വിമർശനവും ചില പുനർചിന്തനങ്ങൾക്ക് കാരണമാവുകയാണ്. 2024 ജൂലൈ 30 നാടിനെ നടുക്കിയ ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾ ദുരന്തത്തിന്റെ ആഘാതം വിട്ടുമാറു മുൻപാണ് 5 മാത്രം അകലെയുള്ള കള്ളാടിയിൽ മറ്റൊരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2019 പുത്തുമല ദുരന്തമുണ്ടായ സ്ഥലത്തുനിന്ന് 800 മാറിയാണ് കള്ളാടി എന്നതും ദുരന്ത ചരിത്രത്തിന്റെ ആവർത്തനം ബോധ്യപ്പെടുത്തുകയാണ്. വയനാടൻ മലമേഖല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജാഗ്രതയോടെ സമീപിക്കേണ്ട ഭൂഭാഗമാണ്. 1960 മുതൽ ഈ മേഖലയിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടായിട്ടുണ്ട്. 1962 പിന്നീട്

1996 2024 ചെമ്പ്രമലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 1984 മുണ്ടക്കൈ, 1992 കാപ്പിക്കളം, 2018 മക്കിമല കുറിച്ചിർമല, 2019 പുത്തുമല, 2024 മുണ്ടക്കൈ ചൂരൽമല എന്നീ സംഭവങ്ങളും വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്ത സാധ്യതയുടെ ചരിത്രമാണ്. 1992 കാപ്പിക്കളത്തുണ്ടായ ദുരന്തത്തിൽ 11 മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു. 2018 അതിവർഷക്കാലത്ത് ഓഗസ്റ്റ് 9 കുറിച്ചിർമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ വനഭൂമിയുടെയും തേയിലത്തോട്ടങ്ങളുടെയും ഘടന തന്നെ മാറ്റിമറിച്ചു. വീടുകളും ജീവിതോപാധികളും മറ്റ് ജന്തുജാലങ്ങളും ഉൾപ്പെടെ വലിയ നഷ്ടമാണ് അന്നുണ്ടായത്. 2019 ഓഗസ്റ്റ് 8 വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുള്ള പുത്തുമലയിലുണ്ടായ വൻ ഉരുൾപൊട്ടൽ കേരളത്തിന്റെ സമീപകാല ദുരന്ത ചരിത്രത്തിലെ ദാരുണമായ അധ്യായമാണ്. 17 മനുഷ്യജീവനുകളും നിരവധി വീടുകളും തോട്ടങ്ങളും നിമിഷങ്ങൾക്കകം മണ്ണിനടിയിലാക്കിയ ഈ ദുരന്തം നാടിനെ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചു. പശ്ചിമഘട്ടത്തിന്റെ അതിലോല പരിസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിന്റെ ദുരന്ത ചരിത്രത്തിലെ നിർണായക അധ്യായമായിരുന്നു 2024 ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ഒരു നാടിനെ അപ്പാടെ ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കിയ പ്രകൃതിയുടെ അതിതീവ്ര ക്ഷോഭം. ഉറക്കമുണർന്നപ്പോൾ ഒരു നാട് ഇല്ലാതായ ദുരന്തത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടമായി. എന്നാൽ നാടിനെ പിടിച്ചുകുലുക്കിയ അതിതീവ്ര ദുരന്തത്തിന്റെ മുറിവിൽ നിന്നും നാം പാഠം പഠിച്ചില്ലെന്നതാണ് കള്ളാടിയിലെത്തുമ്പോൾ വ്യക്തമാകുന്നത്. വനാവരണത്തിലെ മാറ്റം, അശാസ്ത്രീയ ഭൂവിനിയോഗം, മലഞ്ചിരിവുകളിലെ ഇടപെടലുകൾ, നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിലുണ്ടായ മാറ്റം, സർവോപരി കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വയനാടിന്റെ പാരിസ്ഥിതിക പ്രതിരോധശേഷിയെ കൂടുതൽ ദുർബലപ്പെടുത്തിയെന്നത് നാം തിരിച്ചറിയാതെ പോവുകയാണോ? പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വയനാട് അതിസമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. എന്നാൽ അതിനൊപ്പം അതീവ ദുർബലമായ ഭൗമഘടനാ പ്രദേശവുമാണ്. കുത്തനെയുള്ള മലഞ്ചെരിവുകൾ, ആഴമേറിയ താഴ്വരകൾ, കനത്ത മൺപാളികൾ, ഉയർന്ന മഴ ലഭ്യത എന്നിവ വയനാടിന്റെ സ്വാഭാവിക സവിശേഷതകളാണ്. ഈ ഭൗമ കാലാവസ്ഥാ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര പ്രവർത്തനം പ്രദേശത്തെ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലുകൾക്കും സ്വാഭാവികമായി കാരണമാവുന്നതായി ഭൗമ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നിരവധി തവണ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയുടെ അതീവ ദുർബലാവസ്ഥയോടൊപ്പം തന്നെ നിരന്തരമായുള്ള മനുഷ്യ ഇടപെടലുകൾ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. വയനാട്ടിലെ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ കേവലം പ്രകൃതിക്ഷോഭം മാത്രമായി വിലയിരുത്താനാകില്ല. മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെന്ന വിലയിരുത്തലുകൾക്കൊപ്പം നിഷേധിക്കാനാകാത്ത കയ്യേറ്റത്തിന്റെയും പ്രകൃതി ചൂഷണത്തിന്റെയും സമസ്യകളിലാണ് വയനാട് മേഖല. വയനാടിന്റെ ഭൗമശാസ്ത്രപരമായ പരിമിതികൾ തിരിച്ചറിഞ്ഞുള്ളതും ശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നതുമായ വികസനമാണ് ഇവിടെ ആവശ്യം. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി വയനാടിന്റെ മണ്ണും മലയും കാടും കാട്ടാറും മഴമേഘങ്ങളും തിരിച്ചറിഞ്ഞുള്ള പ്രകൃതി സൌഹൃദ വികസനത്തിനുള്ള പ്രേരകമായി കള്ളാടി പോലുള്ള ദുരന്തങ്ങളുടെ ആഘാതം മാറുകയാണ് വേണ്ടത്. ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശേഖരത്തോടൊപ്പം മധ്യേന്ത്യ മുതൽ തെക്കോട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം വിശിഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥാ സന്തുലിതാവസ്ഥയുടെ കാവൽക്കോട്ടയാണ്. എന്നാൽ ആവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, പ്രളയം തുടങ്ങിയ ദുരന്തങ്ങൾ പശ്ചിമഘട്ട മേഖലയെ വലിയ ആശങ്കയിൽ നിർത്തുകയാണ്. സംഭവിച്ച ദുരന്തങ്ങളാകെയും പ്രകൃതിയുടെ വികൃതിയാണെന്ന് മാത്രം പറഞ്ഞൊഴിയാനാകില്ല. അശാസ്ത്രീയമായ ഖനനം, മലനിരകൾ വെട്ടിനിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനിയന്ത്രിതമായ വിനോദസഞ്ചാരം, തണ്ണീർത്തടങ്ങളുടെ നികത്തൽ എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സ്വാഭാവിക ഘടനയെ ദുർബലപ്പെടുത്തുകയാണ്. സമീപകാലത്തായി അതിദ്രുതം സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പ്രധാന കാരണമാണ്. ആഗോള താപനം ഉൾപ്പെടെ സൃഷ്ടിച്ച കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആഘാതം പശ്ചിമഘട്ടത്തിലും പ്രകടമാണ്. പ്രകൃതിദത്തവും അനിവാര്യവുമായ മഴ ഒരു മഹാദുരന്തമായി മാറുന്നത് പരിസ്ഥിതിയുടെ പ്രതിരോധശേഷി മനുഷ്യൻ തകർത്തതുകൊണ്ടാണ്. കേരളത്തിന്റെയും തീരസംസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിനായി എന്തു വില കൊടുത്തും സംരക്ഷിച്ചു നിർത്തേണ്ട പ്രകൃതിയുടെ വരദാനമായ പശ്ചിമഘട്ട മലനിരകളുടെ സ്വാഭാവികത മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും അതിജീവനത്തിന് അനിവാര്യമാണ്. ഈ ഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിന്റെ അനിവാര്യതയും നിലനിൽപ്പും ആശങ്കകളും അത് നേരിടുന്ന വലിയ ആഘാതങ്ങളും ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ മാധവ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ സമിതികളുടെ റിപ്പോർട്ടുകളും പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശങ്ങളും വിസ്മരിക്കാവുന്നതല്ല. പ്രകൃതിയുടെ പരിധികളെ എല്ലാവിധത്തിലും മറികടക്കുന്ന അധിനിവേശം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ നിലനിൽപ്പിനായുള്ള ജാഗ്രത എല്ലാവരിലും ഉണരേണ്ടതുണ്ടെന്ന് കള്ളാടി ദുരന്തവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയല്ല.

0: അതിനൊപ്പം ജീവിക്കുന്ന മാതൃകകളിലൂടെ മാത്രമേ നാടിന് നിലനിൽപ്പുള്ളൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.
1: ആകാശവാണി.
2: വയനും വേടും
3: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില തീരുമാനങ്ങൾ

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ചില തീരുമാനങ്ങൾ കൈവിട്ട അമ്പു പോലെയാണ്. അത് ഉണ്ടാക്കിയേക്കാവുന്ന ക്ഷതങ്ങൾ ഒരിക്കലും ഉണങ്ങാത്തതായിരിക്കും. ഒരു ചിരി കൊണ്ടോ അഭിനയം കൊണ്ടോ ആ ക്ഷതം ഉണങ്ങാൻ സാധ്യതയില്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തുക. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണത്തെക്കുറിച്ച് ബിന്ദുവാർ മാത്യൂസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതുപോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. നായ്ക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മുളയുള്ള പറമ്പിൽ വിള വേണ്ട, ഈ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? മറ്റു വൃക്ഷവിളകളിൽ നിന്നും വ്യത്യസ്തമായി മുളയുടെ വേരുകൾ എത്ര അകലത്തിലേക്ക് വേണമെങ്കിലും കടന്നു ചെല്ലും. മുള സാധാരണയായി വെച്ചു പിടിപ്പിക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലായിട്ടായിരിക്കും. പക്ഷേ കാലം കുറെ കഴിയുമ്പോൾ പുരയിടമൊട്ടാകെ വേരാഴ്ത്തി വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്ത് കൂടുതൽ കന്നുകൊട്ടി ഇവ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മുളങ്കാടായി മാറുന്നു. മുള ഇങ്ങനെ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറമ്പിൽ മറ്റു കാർഷിക വിളകൾ തീർത്തും അസാധ്യമായിത്തീരുന്നു. കൃഷിയിടത്തിലെ വെള്ളവും വളവും കവർന്നെടുക്കുക മാത്രമല്ല, ഇങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ പറമ്പിൽ സൂര്യപ്രകാശവും വേണ്ടത്ര ലഭ്യമാകില്ല. കാലക്രമേണ തൊട്ടടുത്തുള്ള കൃഷിയിടം പോലും കൃഷിക്ക് സാധിക്കാത്തതായി വരുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ടാണ് മുളയുള്ള പറമ്പിൽ വിള വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കേട്ടോ. ഇപ്പോൾ മുള ഒരു അലങ്കാര ചെടിയായി മിക്കയിടത്തും സ്ഥാനം നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ ഒരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദുവാർ മാത്യൂസാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദുവാർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ബിന്ദു മേഡം, വഴുതനവർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരുമല്ലേ?
2: അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതനവർഗ വിളകളിൽ വരുന്ന വിളകളാണ്.
1: അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്?
2: നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കള്, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. ഇപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. അപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെൻറ്റ് 1-2 kg എന്നുള്ള രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ച് നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായതുരപ്പൻ, തണ്ടുതുരപ്പൻ, പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ അവലംബിക്കുക. തുടക്കത്തിൽ 1-2 കായകളിൽ ആക്രമണമാണെങ്കിൽ ആ കായകൾ മുറിച്ച് മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരുസത്ത്. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ

0: നല്ല രീതിയിൽ നമുക്ക് കായ്കൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായതുരപ്പനുണ്ട്, തണ്ടുതുരപ്പനുണ്ട്,
1: ലക്ഷണങ്ങൾ നമുക്ക്
0: അതായത് അതിനകത്ത് അതിന്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായ്കൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമേ ചില കായ്കൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പോൾ ഇത് തുരനകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടി ഒരു പ്രതിരോധ മാർഗം, തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമ്മളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കൾ ഉണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമ്മളുകൾ
1: സഹായിക്കുന്നു.
0: ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണ ഉപാധികൾ നമുക്ക്
1: റിപ്പല്ലന്റായിട്ട്
0: വർക്ക് ചെയ്യുന്നതിനോടുപരി ഏതെങ്കിലും തരത്തിൽ കീടങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിൽ നമുക്ക് അവലംബിക്കാം. നേരെ മറിച്ച് രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന പുത്തൻ തലമുറയിലുള്ള രാസ കീടനാശിനികൾ തന്നെയുണ്ട്. ഫെയിം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പുത്തൻ തലമുറയിൽ നമുക്ക് നല്ല സുരക്ഷിത, പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെക്ട്സ്, അതായത് നമുക്ക് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ പരിസരത്തുണ്ട്, അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുത്തൻ തലമുറ കീടനാശിനികൾക്ക് പ്രയോഗം നടത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കായതുരപ്പൻ തണ്ടുതുരപ്പൻ പുഴുക്കളെ നമുക്ക് വഴുതന വർഗത്തിൽ, പ്രത്യേകിച്ചും വഴുതന കത്തിരിയിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വഴുതന വർഗത്തിൽ വരുന്ന മറ്റ് കീടങ്ങളുണ്ട്, അതായത് പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അവർ മിക്കവാറും തന്നെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോഴും നമുക്ക് അത്ര പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാവത്തില്ല. എന്നിരുന്നാൽ പോലും ഇലയുടെ മുകൾ ഭാഗം ഒരു നരപ്പൻ പരുവത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾ, അതായത് മണ്ടരികൾ, മുഞ്ഞ, അതുപോലെ ഇലപ്പേൻ, അസാധാരണമായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ ഇത്തരത്തിലുള്ള പ്രാണികൾ. ഇതിനാദ്യം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പറയുന്ന ഒരു നിയന്ത്രണ മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങളിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈലൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കും. സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പം ഈ രീതിയിൽ ജൈവ കീടനാശിനിയും രാസ കീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാടും നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിലെ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണിവിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഈ പ്രത്യേകിച്ചും വഴുതനവർഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണിവിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ചുറ്റുമാണോ ചെയ്യേണ്ടത്?
0: അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകർ കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ട്

0: മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് മണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെ അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നിന്നതായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, രോഗം പരത്തുന്നത് അണുക്കളാണ്. അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം, ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന, നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, ഇലപ്പൊട്ടാകാം, മൂടുചീയലാകാം, ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വഴുതനവർഗ്ഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്. ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെൻറ്റ് ഒന്നിന് നമ്മൾ 2 കിലോഗ്രാം കുമ്മായ പ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെൻറ്റ് ഒന്നിന് ഒരു 6 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെക്കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് അത് മണ്ണിൽ, പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പം ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും.
1: ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയായി
0: എടുക്കാനായിട്ട് പാടില്ല. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത ചെടികളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും.
1: പിന്നെ കുമിൾ വാട്ടവും ഉണ്ടല്ലോ.
0: അതെ അതെ, കുമിൾ വാട്ടങ്ങളും ഉണ്ട്. കുമിൾ വാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യുന്നതിനുപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയത്. വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്.
1: സൈക്കിൾ ഒന്ന്
0: ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് പൗട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല, നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്.
1: പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിൻ്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ,
0: വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത്, ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴികൾ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിൻ്റെ കായകളുടെ അഴികളുണ്ട്, ഇലകളുടെ അഴികളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴികൾ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പം അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് 1 കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ

0: നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിൻ്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെ വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിലെ ഈ വഴുതനവർഗ്ഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1 or 2 കായ്കളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളകെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല, അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നൊരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ അർഹഖ്യാതി എന്ന് പറയുന്നൊരു ഇനം. അത് കാര്യമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിനൊപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ ഇത് മൂന്നും തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ നീലക്കെണികളാണെങ്കിൽ എലപ്പേനുകളെയും വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും അതേപോലെ തന്നെ മുഞ്ഞ ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ എലപ്പേനാകാം, വെള്ളീച്ചയാകാം, ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിൻ്റെ മുകള ഭാഗങ്ങൾ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മളൊരു വേപ്പതിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമൾ ലഭ്യമാണ്, ലെക്കാനി സീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമ്പളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിൻ്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെടികളുടെ ഉപരിതലത്തിന് പ്രത്യേകിച്ചും ഇല പ്രതലത്തിൻ്റെ 1 അടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിൻറ്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീല കളറോ, വെള്ളയാണെങ്കിൽ വെള്ള കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പം അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിലാഴ്ചയിൽ ഒന്ന് വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും.
1: ബിന്ദു വേണം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്. വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത്, ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസ്

0: യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് എന്തെങ്കിലും നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ? ഉത്തരം ഉണ്ട്. വളർത്തു നായ്ക്കൾക്ക് എല്ലാ വർഷവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരിക്കണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും എടുക്കേണ്ടതാണ്. മാത്രമല്ല, ഇത് ഓരോ വർഷവും പുതുക്കുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നതിന് അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള വില നിലവാരവും കാലാവസ്ഥയും. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 23,700 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 13,800 രൂപ, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം

1000 പാലക്കാട്, 24000 പൊന്നാനി, 16500 കോഴിക്കോട്, 17830 മഞ്ചേരി ക്വിൻ്റലിന് 4700 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 27000 രൂപ, മാനന്തവാടി 23500 രൂപ. പുൽത്തേലം കിലോഗ്രാമിന് മാനന്തവാടി 1700 രൂപ, അടയ്ക്ക 1000 പാലക്കാട് 3500, പൊന്നാനി 4000, കോഴിക്കോട് ക്വിൻ്റലിന് 7000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 36000, കോഴിക്കോട് പുതിയത് 36000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21000 രൂപ, കോഴിക്കോട് 8300 രൂപ, മാനന്തവാടി 38000 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68000 രൂപ, കോഴിക്കോട് നാടൻ 67000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67500 രൂപ, കോഴിക്കോട് വയനാടൻ 67000 രൂപ, മാനന്തവാടി ചേട്ടൻ 69500 രൂപ, മാനന്തവാടി വയനാടൻ 69000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 28500 രൂപ, കോഴിക്കോട് 26000 രൂപ, മാനന്തവാടി 22500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 19800 രൂപ, മാനന്തവാടി പുതിയത് 13500 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2500, മാനന്തവാടി 2000 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2700 രൂപ. ശർക്കര പാലക്കാട് ക്വിൻ്റലിന് 4200, കോഴിക്കോട് 5200, മാനന്തവാടി പാണ്ടി 4650 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17000 രൂപ, ചിറ്റൂർ 16500 രൂപ, കോഴിക്കോട് 13500 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 710 രൂപ, മാനന്തവാടി ലഗോൺ 740 രൂപ, വെറ്റില 100-ന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4500, മാനന്തവാടി 6000 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4640 രൂപ, കോഴിക്കോട് 4400 രൂപ, മാനന്തവാടി 4750 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16500 രൂപ, മാനന്തവാടി 16000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 3500 രൂപ, മഞ്ചേരി 4000 രൂപ, കോഴിക്കോട് 4000 രൂപ, മാനന്തവാടി 2900 രൂപ. അരി കോഴിക്കോട് മീഡിയം ജീരകശാല ക്വിൻ്റലിന് 18300 രൂപ, പാലക്കാട് മട്ട 4700 രൂപ, ബോധന 3750 രൂപ. അരി മാനന്തവാടി ഗന്ധകശാല ക്വിൻ്റലിന് 18700 രൂപ, മട്ട 4700 രൂപ, കുറുവ 4500 രൂപ. അരി പാലക്കാട് മട്ട ക്വിൻ്റലിന് 4600 രൂപ, പൊന്നി 3900 രൂപ, പാലക്കാടൻ ജയ 4200 രൂപ, AP1 4100 രൂപ, ബോധന 3900 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 4800 രൂപ, AST 4000 രൂപ, പൊന്മണി 4000 രൂപ, വെള്ളപ്പൊന്നി 5500 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7400 രൂപ, മാനന്തവാടി 6800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2550 രൂപ. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും.

0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര

0: കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG Ramji പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്ര സംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധ സേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

എവർഗ്രീൻ ഡ്യുവറ്റ്സിൽ ആദ്യ ഗാനം ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ നിന്നാണ്. എം ജി ശ്രീകുമാറും പി ലീലയും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ ഔസേപ്പച്ചൻ്റെ ഈണം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാലും രവിശങ്കറും പാടിയ ഗാനം. അനിൽ പനച്ചൂരാൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

സെവൻസ് എന്ന ചിത്രത്തിനു വേണ്ടി അരുൺ ആലത്ത്, ജയറാം രഞ്ജിത്, ശ്രീനാഥ് എന്നിവർ പാടിയ ഗാനമാണിനി. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, ബിജി ബാൽ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അല്പസമയത്തിനകം പദ്ധതികൾ ജനനന്മയ്ക്ക് പരിപാടി കേൾക്കാം. തുടർന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് PM വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്,

0: ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃകാ കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI

0: ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം 2 ബസ്സുകൾ കൂടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദുകൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രം ശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ IT കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദുകൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ സംസ്ഥാന ജില്ലാതല അവാർഡ് വിതരണം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. കപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്നും പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പ്രമുഖ ബാങ്കിന്റെ വ്യാജ മാരത്തോൺ പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. 1st ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂമി വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാനും നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ഔദ്യോഗിക നീക്കവുമായി ലക്ഷദ്വീപ് ഭരണകൂടം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നഗരത്തിലെ തോടുകളും പാതയോരങ്ങളും മാലിന്യ കൂമ്പാരമായി മാറിയെന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തരവും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ സെക്രട്ടറി മുൻകൈ എടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിനു വേണ്ടി അരവിന്ദ് ദിലീപ് നായർ ആലപിച്ചത്. BK ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് ഉള്ളിയേരി ഈണമിട്ടിരിക്കുന്നു.

കുടുംബ ബന്ധങ്ങളും വിദ്യാലയവും ജോലിയും പ്രാദേശികതയും സ്വാധീനം ചെലുത്തുന്നു. അതിസങ്കീർണമായ വൈകാരികവും മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ നേരിട്ടാണ് കൗമാരകാലം കുട്ടികൾ ചെലവിടുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ തമ്മിലുള്ള സംഘട്ടനം സ്വാഭാവികമാണ്. കൗമാരക്കാർ സ്വന്തം വ്യക്തി വികസനത്തിന് പക്വത നേടാത്തതിനാൽ സ്വന്തം വീക്ഷണങ്ങളും സമീപനങ്ങളും ഉറപ്പിച്ചു പറയുന്നതിന് പലപ്പോഴും അശക്തരാണ്. മാത്രമല്ല, അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുതിർന്ന തലമുറ തള്ളിക്കളയുന്നതിനാൽ വ്യവസ്ഥാപിത സമൂഹവും വളർന്നു വരുന്ന സമൂഹവും തമ്മിൽ നിലയ്ക്കാത്ത സംഘർഷമുണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളും കൗമാരക്കാരാണ്. അതിനാൽ വസ്ത്രത്തിലെ ഫാഷൻ, മുടിയുടെ ശൈലി, സ്വഭാവത്തിൻ്റെയും സംസാരത്തിൻ്റെയും രീതികൾ, സ്വന്തം വിശ്വാസങ്ങൾക്കും ബോധ്യങ്ങൾക്കുമനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ നിരന്തരം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അതുവരെ രക്ഷാകർത്താക്കളുമായി ചേർന്ന് നിന്നവർ വളരെ പെട്ടെന്ന് സമപ്രായക്കാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടുന്നത് തലമുറകൾ തമ്മിൽ സംഘട്ടനം വർദ്ധിക്കാനിടയാക്കുന്നു. കാലം അതിവേഗം വളരുന്നതിനാൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെയും സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും നിർമ്മിത ബുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ കൗമാരക്കാർ ഇങ്ങനെ പെരുമാറുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് മുതിർന്ന തലമുറയ്ക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. അധികാരം മുതിർന്നവരുടെ കൈകളിലായതിനാൽ കൗമാരക്കാർക്ക് അവരുടെ സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് നന്നേ പാടുപെടേണ്ടി വരുന്നു. പ്രായമായവരുടെ അറിവും നൈപുണികളുമൊക്കെ കൗമാരക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ കാലഹരണപ്പെട്ടതായി തോന്നും. കൗമാരകാലം അസ്ഥിരതയുടെ കൂടി കാലമായതിനാൽ അവർക്ക് വിഷമമേറിയതുമാണ്. ലൈംഗികവും അല്ലാത്തതുമായ ചില ഹോർമോണുകളുടെ ആധിക്യം അവരുടെ വൈകാരികമായ തള്ളിച്ചയെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വിലങ്ങുതടിയാവുന്നതും കാണാം. കൗമാരകാലത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും അവരിൽ സംഭവിക്കുന്ന ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ടാണ്. പലപ്പോഴും അവരുടെ പെരുമാറ്റത്തിൽ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും അഭാവം പ്രകടമാണ്. ഇത്തരം സന്ദർഭങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവേ അവർക്ക് അന്യമായ ആത്മനിയന്ത്രണത്തിൻ്റെയും മിതത്വത്തിൻ്റെയും പാഠങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവിടെയും അവരോടുള്ള സമീപനം മിതത്വത്തിൻ്റേതാകണം. അമിത കർക്കശക്കാരായ രക്ഷിതാക്കളാണ് കുട്ടികളെ നശിപ്പിക്കുന്നതിന് ഉത്തരവാദികളായി കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ കൗമാരഘട്ടത്തിലോ യുവാക്കളാകുമ്പോഴോ നിഷേധികളും താന്തോന്നികളുമായി തീരാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ചിന്തിക്കാനും ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെങ്കിൽ വളർച്ച തന്നെ മുരടിക്കും. 2000 വിദ്യാർത്ഥികളെക്കുറിച്ച് പഠിച്ച മനഃശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയത് പെൺകുട്ടികൾ ആൺകുട്ടികളേക്കാൾ കൂടുതൽ വൈകാരികമായി പെരുമാറുന്നു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ അസ്വസ്ഥരാകുന്ന അവസരങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും തീവ്രമായ ഉത്കർഷേച്ഛയുള്ളവരാണ് കൗമാരക്കാർ. ഉന്നതരായ ചിലരെ അവർ മാതൃകാ വ്യക്തികളായി കണക്കാക്കുന്നതിനാൽ അവരെ പോലെ ആയിത്തീരാൻ അവർ കൊതിക്കുന്നു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അമിതമായ ആത്മബോധവും അസാധാരണമായ അപകർഷതാബോധവും രക്ഷിതാക്കളുമായുള്ള അസുഖകരമായ ബന്ധങ്ങളും മതവിശ്വാസത്തോട് ചിലപ്പോഴൊക്കെ തോന്നാറുള്ള മടുപ്പും ലൈംഗികതയോടുള്ള വെറുപ്പും ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനഃശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കൗമാരപ്രായത്തിലെ മാനസിക സംഘർഷങ്ങൾ യഥാർത്ഥമാണെങ്കിലും അതിനെ ഗൗരവത്തിലെടുക്കുന്നത് മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്ന് കാണാം. കൗമാരത്തിൻ്റെ അവസാനകാലമാവുമ്പോഴേക്കും യുവത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പായതിനാൽ ജോലി സമ്പാദിക്കാനുള്ള ആഗ്രഹം വളർന്നു വരുന്നു. അതിനാൽ അവർ കോഴ്സുകളും വിഷയങ്ങളും തിരഞ്ഞെടുക്കുന്നത് തൊഴിൽ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. എന്നാൽ തൊഴിൽ നേടുന്നതിനുള്ള മാനസിക ബോധം പൂർണ്ണമായി ഇല്ലാത്തവരുമുണ്ടാകും. ഇത് അവരുടെ രക്ഷിതാക്കളെ അങ്കലാപ്പിലാക്കുന്നതിനാൽ ഉദ്ദേശിച്ച ജോലി നേടാൻ അവർ കഠിനാധ്വാനം ചെയ്യാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്ന ജോലിക്കുള്ള പഠനമോ പരിശീലനമോ നേടാൻ കുട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ പ്രേരിപ്പിക്കുന്നതും കണ്ടുവരുന്നു. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് വളരെ സാധാരണമാണ്. കൗമാരക്കാരിൽ വലിയ തോതിൽ മാനസിക സംഘർഷമുണ്ടാവാൻ ഇത് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദം മൂലമോ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ പഠനം നിർത്തേണ്ടി വന്നവർക്ക് ജോലി ലഭിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴും അസ്വസ്ഥതയുണ്ടാകുന്നു. ഇക്കാര്യത്തിൽ അവർക്ക് ആശ്വാസം പകരാൻ രക്ഷിതാക്കളും മുതിർന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. വേഗത്തിലുള്ള വളർച്ചയുടെ കാലമായതുകൊണ്ട് അതീവ പ്രാധാന്യം നൽകേണ്ട ഘട്ടം കൂടിയാണ് കൗമാരം. സ്റ്റാൻലി ഹില്ലിൻ്റെ അഭിപ്രായത്തിൽ കൗമാരകാലം കൊടുങ്കാറ്റിൻ്റെയും സംഘർഷത്തിൻ്റേതുമാണ്. അതുകൊണ്ട് ബുദ്ധിപരമായും ശ്രദ്ധയോടും കൂടിയാണ് കൗമാരക്കാരെ പരിഗണിക്കേണ്ടതും പരിചരിക്കേണ്ടതും. അവരുടെ വളർച്ചാരീതിയും ആവശ്യങ്ങളും തിരിച്ചറിയാതെ പരുഷമായി സമീപിക്കുമ്പോൾ ഏറ്റവും സൃഷ്ടിപരമായ അവരുടെ ജീവിതകാലം നശിച്ചു പോകാനിടയാകും. അവരെ പരിപൂർണമായ പ്രായപൂർത്തി ഘട്ടത്തിലേക്ക് നയിക്കാൻ ഇനി പറയുന്ന നിർദ്ദേശങ്ങൾക്ക് സാധിക്കുമെന്ന് കരുതുന്നു. കൗമാരഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായ വളർച്ചയുടെ കുതിപ്പ് ശരീരത്തിലായതിനാൽ സ്വാഭാവികമായും ധാരാളം ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടാകും. കുടുംബ പശ്ചാത്തലത്തിൻ്റെയും സമപ്രായക്കാരുടെ ഇടപെടലിൻ്റെയും തോതനുസരിച്ച് ജിമ്മിലോ സ്പോർട്സ് ക്ലബ്ബിലോ ചേരുകയോ അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളികളിൽ ഏർപ്പെടുകയോ ചെയ്യാം. നല്ലൊരു വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ കായിക വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട്

കായിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടത്താറുണ്ട്. കളികളും കായിക പ്രവർത്തനങ്ങളും അവരുടെ പ്രായം, ആരോഗ്യം, ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയണം. കൗമാരകാലം ഊർജത്തിൻ്റെ ഒടുങ്ങാത്ത കലവറയായതിനാൽ എന്തെങ്കിലും ചെയ്ത് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് സ്വാഭാവികമാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത പക്ഷം അവർ വഴിതെറ്റിപ്പോകാനും കുറ്റവാളികളായിത്തീരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ. കൗമാരകാലത്ത് വർദ്ധിച്ചു വരുന്ന ലൈംഗിക ചോദനകൾ കായികമായ പ്രവർത്തനങ്ങളിലൂടെ ഉദാത്തവൽക്കരിക്കാൻ കഴിയും. കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, കായിക പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം രണ്ടു തരത്തിലാണെന്ന് കാണാം. ഒന്ന്, കായിക അഭ്യാസത്തിലൂടെ പേശികൾ വികസിപ്പിക്കാൻ കഴിയുന്നത് ഈ സമയത്താണ്. രണ്ട്, യുവത്വത്തിൻ്റെ തിളച്ചുമറിയുന്ന ഊർജം കായിക പ്രവർത്തനങ്ങളിലൂടെ സൃഷ്ടിപരമായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ്. കൗമാരകാലം കായിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണെങ്കിൽ ചിലരെങ്കിലും മികച്ച കളിക്കാരും കായിക വിദഗ്ധരും അഭ്യാസികളുമൊക്കെയായിത്തീരും. മലകയറ്റം, നടത്തം, യോഗാസനം തുടങ്ങിയ കായിക മാനസിക പരിശീലനത്തിലൂടെ പിൽക്കാലത്തും ആരോഗ്യത്തോടെ ജീവിതം നയിക്കാൻ കഴിയും. സന്തോഷം, സന്താപം, ഉത്കണ്ഠ, ആദി, ദേഷ്യം, സ്നേഹം എന്നീ വികാരങ്ങൾക്ക് ശക്തിയുള്ള കാലമാണ് കൗമാരം. ചില കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ ചിലത് ചെയ്യാതിരിക്കാനും ശക്തിയുള്ള കാലം കൂടിയാണിത്. വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ മേയാൻ വിട്ട് ഉൽപാദനപരമായ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ജീവിതത്തിൻ്റെ ഗതി നഷ്ടപ്പെടും. സംഗീതം, ചിത്രകല, സാമൂഹ്യ സേവനം, സാഹിത്യ പ്രവർത്തനങ്ങൾ, യാത്ര തുടങ്ങിയ സൃഷ്ടിപരമായ എന്തും കൗമാരകാലത്തെ വികാരങ്ങളെ ഉദാത്തവൽക്കരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൗമാരക്കാർ നല്ല വ്യക്തികളായി മാറുന്നതിന് വഴിയൊരുക്കുന്നു. പ്രേക്ഷകരിലും അഭിനയിക്കുന്നവരിലും ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന നാടകാവതരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിലൂടെ പഠിതാക്കൾക്ക് വൈകാരിക പരിശീലനം നൽകുവാൻ സാധിക്കും. സ്കൂൾ, കോളേജ് തലങ്ങളിൽ കായിക കലാ സാഹിത്യ സംബന്ധമായ പ്രവർത്തനങ്ങളിലും നാഷണൽ സർവീസ് സ്കീം, NCC, റെഡ് ക്രോസ്, പോലീസ് കാഡറ്റ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വ്യക്തിത്വ വികാസം പ്രാപിച്ച നല്ല മനുഷ്യരായി അവർ മാറുന്നു. ഇതിനുവേണ്ടി രക്ഷിതാക്കളും അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയും വേണം. വിവിധ രീതിയിലുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൗമാരക്കാർക്ക് ലഭിക്കണം. ചടഞ്ഞിരുന്ന് സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും മാത്രമായി കാലം തള്ളി നീക്കുന്ന ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് ശരിയായ വ്യക്തിവികാസം നടക്കണമെങ്കിൽ ലോകത്തെയും കുടുംബത്തെയും സമൂഹത്തെയും സ്വന്തം കഴിവുകളെയും തിരിച്ചറിയാൻ കഴിയണം. എന്നാലേ ഭാവി ജീവിതം ശോഭനമാക്കാനും വൈകാരിക സന്തുലനാവസ്ഥ കൈവരിക്കാനും കഴിയുകയുള്ളൂ. മാത്രമല്ല, എതിർലിംഗത്തെ ശരിയായി മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറ്റം ക്രമപ്പെടുത്താനും അവർക്ക് കഴിയേണ്ടതുണ്ട്. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവഗണിച്ച് പ്രേമക്കുരുക്കുകളിലും അസാൻമാർഗിക പ്രവർത്തനങ്ങളിലും അകപ്പെടുന്നതിനെതിരെ ജാഗ്രത കാണിക്കുവാനും അവർ ശ്രദ്ധിക്കണം. വ്യക്തികളുടെ വായനാ താല്പര്യം വർദ്ധിക്കുന്നത് കൗമാരകാലത്താണ്. കുടുംബത്തിൽ മുതിർന്നവരും അധ്യാപകരും വായനാശീലം വളർത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകണം. കൗമാരപ്രായത്തിൽ വായനാശീലം വളരുന്നില്ലെങ്കിൽ പഠനപരമായ പുരോഗതിക്ക് അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. നല്ല വായനക്കാർക്ക് മാത്രമേ നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ. വായിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് അനുയോജ്യവും അവരെ മുന്നോട്ട് നയിക്കുന്നതുമായിരിക്കണം. എന്നുവെച്ചാൽ അവരുടെ മനസ്സുകളിലേക്ക് നല്ല ആശയങ്ങളും വികാരങ്ങളും കടത്തിവിടാൻ പോകുന്നവയായിരിക്കണം. കഥകൾ, ജീവചരിത്രങ്ങൾ, യാത്രാഗ്രന്ഥങ്ങൾ, സാഹസിക കഥകൾ, ചരിത്രങ്ങൾ, കവിതകൾ, നോവൽ, നാടകങ്ങളൊക്കെ അവരുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നവയാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നല്ല ഗ്രന്ഥാലയവും വായനാമുറിയും ഏതൊരു വിദ്യാലയത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ബൗദ്ധിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെ പോലുള്ള മനഃശാസ്ത്രകാരന്മാരുടെ കണ്ടെത്തൽ കുട്ടികളുടെ ശാരീരികമായ പക്വത മാത്രമേ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്ന് കാണാം. ഇതിൽ സാമൂഹ്യമായ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നില്ല. ചില മനഃശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് സാമൂഹിക പ്രാധാന്യമുള്ള പ്രവൃത്തികൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു എന്നാണ്. ഇത് പിയാഷെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ബുദ്ധിപരമായ വളർച്ചയുടെ പാരമ്യത്തിലെത്തുന്നത് കൗമാരകാലത്താണ്. പക്ഷേ ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരുടെ സാമൂഹ്യവൽക്കരണം കൂടി പ്രാധാന്യമർഹിക്കുന്നു. നിരന്തരം കൂട്ടുകാരെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കാലമാണ് കൗമാരം. തുടക്കത്തിൽ സമപ്രായക്കാരായ സഹപാഠികൾക്കിടയിൽ ചങ്ങാത്തം ഒതുങ്ങുമെങ്കിലും പതിയെ ക്ലാസിൻ്റെ അതിരുവിട്ട് സ്കൂളിലെ മറ്റുള്ളവരുമായി വിപുലമായ കൂട്ടുകെട്ട് വളർന്നു വരുന്നു. കളികൾ, കായിക മത്സരങ്ങൾ, സ്കൗട്ടിംഗ്, NSS, NCC, ടൂർ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവരും സമാന്തരമായ ആശയങ്ങൾ പങ്കു

0: വയ്ക്കുന്നവരും ചങ്ങാതികളായി മാറുന്നു. പുതിയ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ബന്ധങ്ങൾ ദൃഢമാക്കിയെടുക്കുന്നു. കൗമാരക്കാർ എന്നും ചങ്ങാതിമാരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനാൽ ചങ്ങാതിമാർ പങ്കെടുക്കുന്ന ക്ലബ്ബുകളിലും സംഘങ്ങളിലും വേദികളിലും ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ബഹുമുഖമായ സാമൂഹ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. എന്നിരുന്നാലും ഇവിടെയും അപകടങ്ങൾ പതിയിരിക്കുന്നത് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാലമാണ് കൗമാരം. ഈ കാലത്തെ ശരിയായി മനസ്സിലാക്കുവാൻ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും മാനസികവും വൈകാരികവും കായികവുമായ ശക്തി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ മറ്റൊരാളുമായി അവരെ താരതമ്യം ചെയ്യുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന കുട്ടി ക്രമേണ പിന്നിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹാരമാർഗം കണ്ടെത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കുകയാണ് വേണ്ടത്. കുട്ടികൾക്ക് എന്തും തുറന്നു പറയാൻ വീട്ടിലും വിദ്യാലയത്തിലും സ്വാതന്ത്ര്യമുണ്ടാകണം. അതുപോലെ തന്നെ വീട്ടിലെടുക്കുന്ന തീരുമാനങ്ങളിലും ചർച്ചകളിലും കൗമാരക്കാരെ കൂടി പങ്കെടുപ്പിക്കണം. ഗാർഹികമായ എല്ലാ വിഷയങ്ങളും അവർ കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്നതാണ് കൗമാരക്കാരോടുള്ള പെരുമാറ്റം. അധ്യാപകരും രക്ഷിതാക്കളും ചെറിയ തെറ്റിനു പോലും അവർക്ക് വലിയ ശിക്ഷ നൽകുന്നതായി കാണാം. തെറ്റ് പുറത്തു കൊടുക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പാരിതോഷികങ്ങൾ നൽകാനും തെറ്റുകൾ തിരുത്താനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാനും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൗമാരക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഇല്ലാതാക്കി അവരോട് നേരിട്ട് സംവദിക്കാനും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിലും സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ കടമകൾ മനസ്സിലാക്കുന്നതിനും അവരോട് ചങ്ങാതിയെപ്പോലെ പെരുമാറാൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. കൗമാരക്കാരെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളാവാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിയുമ്പോൾ നമ്മുടെ ഭാവി തലമുറ ഉത്തമ സമൂഹമായി മാറും.
1: കൗമാരകാലത്തിന്റെ സവിശേഷതകൾ ഡോക്ടർ യൂസുഫ് പേരാമ്പ്ര സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ആദ്യം സൂര്യകാന്തം രാഗത്തിൽ മുദ്ദുമൂമു എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം. ഇനി തോടി രാഗത്തിൽ ആര കിമ്പവേ എന്ന് തുടങ്ങുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

എപ്പടി മനം തുണിന്തതോ. രാഗം ഹുസൈനി, മിശ്ര ചാപ്പത്താളം, അരുണാചല കവിരായർ കൃതി.

അവസാനമായി യമുന കല്യാണി രാഗത്തിൽ ജാനകിനാഥ് എന്ന് തുടങ്ങുന്ന തുളസീദാസർ ഭജൻ ആദ്യതാളം.

കോന്നിയൂർ സുരേഷ് കെ നായർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം, എണ്ണക്കാട് മഹേശ്വരൻ ഘടം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഇടമിട്ട് അനൂപ് ശങ്കറും ശ്വേതയും പാടിയ ഗാനമാവട്ടെ ആദ്യം ചിത്രം ത്രീ കിങ്സ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ രമ കെ സി പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. രചന സുനിലാൽ വി എസ്, സംഗീതം ഐരൂർ സദാശിവൻ.